0: كتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
3: പീസ് റേഡിയോ.
2: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
3: Peace Radio. Tune to reality.
4: أعوذ بالله من الشيطان الرجيم.

അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ. അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 ബുധൻ, റബീഉൽ അവ്വൽ 20, ഹിജ്റ വർഷം 1448.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ലോർ.
1: ബിസ്മില്ലാ

فضلا من الله ونعمة والله عليم حكيم.

عرفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير.

تبصرة وذكرى لكل عبد منيب.

ونفخ في الصور ذلك يوم الوعيد.

يسألون أيان يوم الدين يوم هم على النار يفتنون

فأوجس منهم خيفة قالوا لا تخف وبشروه بغلام عليم

والبيت المعمور والسقف المرفوع

أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض

0: شعرا
1: وأنه أهلك عادا الأولى وثمود فما أبقى
0: وقوم نوح من قبل

0: واعبدوا.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ, അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം കൃത്യമായി പഠിക്കാനും തെറ്റുകൾ തിരുത്തി പാരായണം നന്നാക്കാനും പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന പാരായണ പഠനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുസമ്മിൽ 11 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മൈൻ, അമ്മാ ബഅദ്. സൂറത്തുൽ മുസമ്മിൽ 11 ആയത്ത് മുതൽ നോക്കാം. വദറുനി വമൻ വൽ മുകദ്ദിബീന ഉലിൻ നഅമതി വമഹ്ലഹും ഖലീല. ഇന്ന ലദൈന, ഇന്ന നൂൻ മുശദ്ദദ ഒന്നായിട്ട് മണിക്കുക. ലദൈന അദ് മുഫസ്സിലാണ് നീട്ടുക. അങ്കാലം വ തന്നുവിന് ശേഷം വാവ്. وطعاما ذا تنوين شاشا ذا لإخفاء. غصة و تنوين شاشا واو نانايت منيكا. عذابا أليما تنوين شاشا همزان وطم منيكين ذا إلا. يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. أترى ودي نوكا بالله مشيطة. بسم الله.

പിന്നെ 15-ാം ആയത്ത് സൂറത്തുൽ മുസമ്മിൽ, ഇന്നാ അർസൽന, നൂന് മുശദ്ദദയാണ്, പിന്നെ മദ്ദുണ്ട്, അപ്പോൾ മദ് മുഫസിൽ. അപ്പോൾ ഇന്നാ ശ്രദ്ധിച്ചോത്തണ്ടാണ്. അർസൽന ഇലേക്കും വീണ്ടും മദ് മുഫസിൽ, റസൂലൻ ഷഹീദൻ, റസൂലൻ ഷാഹിദൻ, തെന്നുവിൻ ശേഷം ഷീനാണ്. കമാ അർസൽന വീണ്ടും മദ് മുഫസിൽ, അർസൽന ഇല വീണ്ടും മദ് മുഫസിൽ, ഫിർഔന റസൂല, ഫഅസാ ഫിർഔനു റസൂല, ഫിർഔൻ റാ മുറക്കക്ക ടോത്ത് തഫ്ഹീമാക്കി പറയരുത്, ഫിർഔന ഫിർ എന്ന് പറയരുത്, ഫിർ എങ്ങനെ ഫിർഔന ഫിർഔന ഫിർഔൻ റസൂല, ഫഅഖദ്നാഹു അഖദം വബീല, ഫകൈഫ തത്തഖൂന ഇൻ കഫർതും, നൂനസാക്കിനു ശേഷം ഖാഫാണ്, ഇഖ്ഫാ യൗമൻ യജഅലു, തൻവീനു ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, ഇതാണ് ഷീബ.

രണ്ടാമത്തെ കൂടി നോക്കാം. അസ്സമാദ് മുത്തസിൽ മുഫത്തിറും നൂനിസാക്കിന് ശേഷം ഫാ നന്നായിട്ട് മണിക്ക, പിന്നെ മുഫ്തിറൂംബി ഇഖ്ലാബ് കാന വഅദുഹു മഫ്ഊല ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ഷാ അത്തഖദ ഇല റബ്ബി ഷാ അമദ് മുത്തസിൽ ഫമൻ ഷാ അവിടെ നൂനിസാക്കിന് ഷീന് ഇഖ്ഫാ നന്നായിട്ട് മണിക്കാം.

0: ആ ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം സൂറത്ത് മുസമ്മിൽ 11 മുതൽ 19 വരെയുള്ള വചനങ്ങൾ നമുക്കായി പഠിപ്പിച്ചു നൽകിയത് മുബാറക് ബിൻ ഉമർ.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങളിൽ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം, സൂറ അൽ ബഖറ ആയത്ത് 21 മുതൽ 25 വരെ. ഖലീഫ അസ്സുനൈജി.

0: ഖിലാഫ്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി തലമുറകൾക്ക് സത്യസന്ദേശത്തിന്റെ വെളിച്ചം പകർന്നു നൽകിയ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കരണം സൂറത്തുന്നഹൽ 77 മുതൽ 80 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കേൾക്കാം.
2: വചനം 77. വലില്ലാഹി, അല്ലാഹുവിനാണ്. ഗൈബു, അദൃശ്യം, അദൃശ്യജ്ഞാനം. അസ്സമാവാതി, ആകാശങ്ങളിലെ. വൽ അർദി, ഭൂമിയിലെയും. വമാ അംറു, കാര്യമല്ല. അസ്സാഅതി, അന്ത്യസമയത്തിൻ്റെ. ഇല്ല കലംഹി, ഇമവെട്ടുന്നത് പോലെയല്ലാതെ. അൽബസറി, കണ്ണിൻ്റെ. ഔ ഹുവ, അല്ലെങ്കിൽ അത്, അഥവാ അത്. അഖറബ്, കൂടുതൽ അടുത്തതാകുന്നു, ഏറ്റവും അടുത്തതാകുന്നു. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും. ഖദീറുൻ, കഴിവുള്ളവനാണ്.

0: അല്ലാഹുവിനത്രേ ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യജ്ഞാനമുള്ളത്. അന്ത്യസമയത്തിന്റെ കാര്യം കണ്ണിമ വെട്ടുന്നത് പോലെ വേഗത്തിലല്ലാതെയില്ല. അഥവാ അത് അതിനേക്കാൾ അടുപ്പം അഥവാ വേഗതയുള്ളതായിരിക്കും. നിശ്ചയമായും അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്.
1: അദൃശ്യ വിവരങ്ങൾ അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അവൻ അറിയിച്ചു കൊടുക്കാതെ ആർക്കും അതറിയാവതല്ല. അദൃശ്യങ്ങളിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് അന്ത്യസമയം. അതെപ്പോൾ സംഭവിക്കുമെന്ന് അവനല്ലാതെ ആർക്കും അറിയുകയില്ല. അത് സംഭവിക്കുന്നതാകട്ടെ ഒരു കണ്ണിമ വെട്ടുന്നത്ര വേഗത്തിലായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ വേഗത്തിലാണെന്നും പറയാവുന്നതാണ് എന്നു സാരം. ഇതും അല്ലാഹു മാത്രമേ ആരാധ്യനാകുവാൻ പാടുള്ളൂവെന്നതിന് മതിയായ കാരണമാണല്ലോ. അടുത്ത വചനങ്ങളിൽ വീണ്ടും ചില ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു.
2: വചനം 78. വല്ലാഹു, അല്ലാഹു അഖ്റജക്കും, നിങ്ങളെ പുറപ്പെടുവിക്കുകയും ചെയ്തു. മിം ബുതൂനി, വയറുകളിൽ നിന്ന്. ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളുടെ. ലാ തഅലമൂന, നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത നിലയിൽ. ശൈഅൻ, യാതൊന്നും. വജഅല, അവൻ ആക്കുകയും ചെയ്തു, ഉണ്ടാക്കുകയും ചെയ്തു. ലക്കും, നിങ്ങൾക്ക്. അസ്സമഅ, കേൾവിയെ. വൽ അബ്സാറ, കാഴ്ചകളും ദൃഷ്ടികളും. വൽ അഫ്ഇദത, ഹൃദയങ്ങളും. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി. നിങ്ങളായേക്കും. തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കും.

0: നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത നിലയിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഉണ്ടാക്കിത്തരികയും ചെയ്തിരിക്കുന്നു നിങ്ങൾ നന്ദി കാണിച്ചേക്കാൻ വേണ്ടി.
1: ഹൃദയം കൊണ്ട് ചിന്തിച്ചറിയുവാനോ കണ്ടും കേട്ടും കാര്യങ്ങൾ ഗ്രഹിക്കുവാനോ കഴിയാത്ത അവസ്ഥയിലാണ് മനുഷ്യർ ഈ ലോകത്ത് ജനിക്കുന്നത്. പിന്നീട് കാര്യങ്ങൾ കണ്ടറിയുവാനും കേട്ടു മനസ്സിലാക്കുവാനും ചിന്തിച്ചറിയുവാനുമുള്ള കഴിവ് അള്ളാഹു നൽകുന്നു. ഇതിന് സദാ നന്ദി കാണിക്കുവാനും കടപ്പെട്ടവനാണ് മനുഷ്യൻ. എന്നിട്ടും ആ കടമ അവൻ നിർവഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവനല്ലാത്ത വസ്തുക്കളോട് കൂറും ഭക്തിയും കാണിച്ചുകൊണ്ടിരിക്കുക വഴി അവനോട് നന്ദികേട് കാണിക്കുകയാണ് അവൻ ചെയ്യുന്നത് എന്ന് സാരം. സൂറത്തു ഇസ്രായീൽ പറയുന്നു, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല. നിശ്ചയമായും കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളുമെല്ലാം തന്നെ അദാദിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു. ഇസ്റാ വചനം 36.
2: വചനം 79. അലം യറൗ, അവർ നോക്കിക്കാണുന്നില്ലേ, കണ്ടില്ലേ. ഇലത്തോയിരി, പക്ഷികളിലേക്ക്. മുസഹറാത്തിൻ, കീഴ്പ്പെടുത്തപ്പെട്ടവയായിക്കൊണ്ട്, നിയന്ത്രിക്കപ്പെട്ടവയായിക്കൊണ്ട്, വിധേയമാക്കപ്പെട്ടവയായിക്കൊണ്ട്. ഫീജൗവി, അന്തരീക്ഷത്തിൽ, വായുമണ്ഡലത്തിൽ. അസ്സമാഇ, ആകാശത്തിൻ്റെ. മായുംസികുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നില്ല. ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക്.

0: ആകാശാന്തരീക്ഷത്തിൽ കീഴ്പ്പെടുത്തപ്പെട്ടവയായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളിലേക്ക് അവർ നോക്കിക്കാണുന്നില്ലേ? അവയെ അല്ലാഹുവല്ലാതെ ആരും പിടിച്ചു നിർത്തുന്നില്ല. നിശ്ചയമായും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
1: കരണം മറിയുകയോ വീണുപോകുകയോ ചെയ്യാതെ മുകളിൽ നിന്ന് പിടിച്ചു നിർത്തുവാനോ താഴെ നിന്ന് താങ്ങി നിർത്തുവാനോ ആരുമില്ലാതെ പക്ഷികൾ യഥേഷ്ടം അന്തരീക്ഷത്തിൽ പാറിക്കളിക്കുന്ന കാഴ്ച എല്ലാവരും കാണാറുള്ളതാണ്. സത്യവിശ്വാസം സ്വീകരിക്കുവാൻ തയ്യാറുള്ളവർക്ക് ഇതിൽ നിന്നും പല ദൃഷ്ടാന്തങ്ങളും ലഭിക്കുവാനുണ്ടെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. കീഴ്പോട്ട് വീഴാതെ അന്തരീക്ഷത്തിൽ പറക്കുവാൻ പക്ഷികൾക്ക് കഴിയുമാറാകുന്നതിന് ശാസ്ത്രജ്ഞന്മാർക്ക് ചില കാരണങ്ങളൊക്കെ പറയുവാനുള്ളത് ശരി തന്നെ. പക്ഷേ ആ കാരണങ്ങൾ ഒരുക്കിയതും സൃഷ്ടിച്ചു വച്ചതും അള്ളാഹുവല്ലാതെ മറ്റാരുമല്ലോ. അതെല്ലാം പ്രകൃതിയുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് തൃപ്തിയടയുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രകൃതിയുടെ വികൃതി എന്നതിൽ കവിഞ്ഞ രഹസ്യമൊന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്നാൽ സത്യാന്വേഷികൾക്ക് അതിൽ നിന്ന് വളരെ ദൃഷ്ടാന്തങ്ങൾ ലഭിക്കുവാനുണ്ട് നിശ്ചയം. അള്ളാഹു തുടർന്ന് പറയുന്നു.
2: വചനം 80. വല്ലാഹു, അള്ളാഹു തന്നെ, ജഅലലകും, നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു, ഏർപ്പെടുത്തി തന്നു, മിമ്പുയൂത്തിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന്, സെക്കനൻ, പാർപ്പിടം, താമസം, താമസ സൗകര്യം, വജഅലലകും, നിങ്ങൾക്കവൻ ഉണ്ടാക്കുകയും ചെയ്തു, മിൻജുലൂദി, തോലുകളിൽ നിന്ന്, അൽ അൻആമി, കാലികളുടെ, ബുയൂതൻ, വീടുകളെ, തസ്തഖിഫൂനഹ, നിങ്ങളവയെ ലഘുവായി ഉപയോഗിക്കുമാർ, യൗമ, ദിവസം, ലഅ്നികും, നിങ്ങളുടെ യാത്രയുടെ, വയൗമ, ദിവസവും, ഇഖാമത്തിക്കും, നിങ്ങളുടെ താമസത്തിൻ്റെ, പാർപ്പിൻ്റെ, വമിൻ അസ്വാഫിഹ, അവയുടെ രോമങ്ങളിൽ നിന്ന്, വ ഔബാരിഹ, അവയുടെ സൂചി മുടികളിൽ നിന്നും കട്ടിയുള്ള മുടികളിൽ നിന്നും, വ അശ്ആരിഹ, അവയുടെ മുടികളിൽ നിന്നും, അസാസൻ, ഉപകരണങ്ങൾ, വ മതാഅൻ, ഉപയോഗവും, ഇലാഹീൻ, ഒരു കാലം വരെ, കുറച്ചു കാലം വരെ.

0: അല്ലാഹു തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്നും താമസം അഥവാ താമസ സൗകര്യം ഏർപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. കാലികളുടെ തോലുകളിൽ നിന്ന് നിങ്ങൾക്ക് അവൻ വീടുകൾ ഏർപ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ യാത്രാ ദിവസവും നിങ്ങളുടെ താമസ ദിവസവും നിങ്ങൾ അവയെ ലഘുവായി ഉപയോഗിക്കുമാറ്. അവയുടെ രോമങ്ങളിൽ നിന്നും സൂചിമുടികളിൽ നിന്നും മുടികളിൽ നിന്നും പല ഉപകരണങ്ങളും ഒരു കാലം വരേക്കുള്ള ഉപയോഗവും അവൻ ഏർപ്പെടുത്തിയിരിക്കുന്നു.
1: മനുഷ്യർക്ക് പൊതുവെയും ഉഷ്ണപ്രദേശങ്ങൾ, ശൈത്യപ്രദേശങ്ങൾ, മരുഭൂമികൾ മുതലായവയിൽ വസിക്കുന്നവർക്ക് വിശേഷിച്ചും അല്ലാഹു ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ള ചില സൗകര്യങ്ങളെ എടുത്തു കാണിക്കുകയാണ്. ഒന്ന്, ചൂട്, തണുപ്പ്, വെയിൽ, മഴ പോലെയുള്ള ശല്യങ്ങളിൽ നിന്നു സ്വസ്ഥമായി ഇഷ്ടാനുസരണം താമസിക്കുവാനുള്ള വീടുകൾ ഉണ്ടാക്കുവാൻ മനുഷ്യന് ഏർപ്പാടു ചെയ്തു കൊടുത്തത്. രണ്ട്, യാത്രകളിൽ കൂടെ കൊണ്ടുപോകുവാനും താമസത്തിനുദ്ദേശിക്കുമ്പോൾ നിഷ്പ്രയാസം കെട്ടിയുണ്ടാക്കുവാനും ആവശ്യം വരുമ്പോൾ വേഗം നീക്കം ചെയ്യാനും സാധിക്കുമാറ് കാലികളുടെ തോലുകൊണ്ട് തമ്പും കൂടാരവും ഉണ്ടാക്കുവാൻ സൗകര്യപ്പെടുത്തിയത്. മൂന്ന്, ആടുമാടൊട്ടകങ്ങളുടെ രോമങ്ങളും മുടികളും കൊണ്ട് വസ്ത്രം, പുതപ്പ്, തമ്പ് തുടങ്ങി സന്ദർഭങ്ങൾക്കൊത്ത പലതരം ഉപകരണങ്ങളുണ്ടാക്കി ഉപയോഗിക്കുവാൻ സാധിപ്പിച്ചത്. അതാതിനു വേണ്ടുന്ന വസ്തുക്കളെ സൃഷ്ടിച്ചു തന്നതിനു പുറമെ ഓരോന്നും ഉപയോഗപ്പെടുത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതും ഓരോന്നിനും ഉപയുക്തമായ സാഹചര്യങ്ങൾ സിദ്ധിക്കുന്നതും അല്ലാഹുവിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നുമല്ലല്ലോ. ആടുമാടൊട്ടകങ്ങളാകുന്ന കാലികളാണ് അന്നാം. ഓരോന്നിൻ്റെയും രോമം നേർമയിലും ബലത്തിലും തടിയിലും വ്യത്യസ്തമായിരിക്കും. കൂട്ടത്തിൽ നേരിയതും മിനുത്തതും നെയ്യാടിൻ്റെ രോമമാകുന്നു. ഇതിന് സൂഫ് അഥവാ രോമം എന്ന് പറയപ്പെടും. കൂടുതൽ തടിയും ബലവുമുള്ളത് ഒട്ടകത്തിൻ്റേതുമാകുന്നു. ഇതിന് വബർ സൂചിമുടി എന്നും പറയപ്പെടുന്നു. കോലാടിൻ്റെയും മറ്റും രോമങ്ങൾക്ക് പൊതുവെ ഷാറ് മുടി എന്നും പറയപ്പെടും. ഇവയുടെ ബഹുവചനങ്ങളാണ് ക്രമപ്രകാരം അസ്വാഫ്, ഔബാർ, അഷാർ എന്നിവ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി സൂറത്തുൻ നഹലിൻ്റെ 77 മുതൽ 80 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കാതോർത്തത്.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: Peace Radio. Tune to reality.
6: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി നൽകണം, കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ ഖത്മുൽ ഖുർആൻ.
7: بسم الله الرحمن الرحيم أمن خلق السماء

0: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: ഉണ്ടാകരുത്.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
2: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അത്തഹസീനിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനമാണ് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്.

وإذ أخذنا وإذ أخذنا ذال إن أكسرتند أُشارنم وإذ إنه وإذ إنه ألا وإذ ذا ذي ذو أذ وإذ وإذ أخذنا ഹംസ കൃത്യമായിട്ട് ശബ്ദത്തിൽ കേൾക്കണം. വഇദ് അഖദ്ന വഇദ് അഖദ്ന വഇദ് അഖദ്ന അല്ല വഇദ് അഖദ്ന ഖ അതുപോലെ അഖദ് ദാൽ. ഇവിടെ എല്ലാം ഉച്ചാരണങ്ങൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ആയിരിക്കണം. മീസാഖ മീസാഖ അല്ല മീസാഖ മീസ ഥ ഥ ഫി സു എസ് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകിൽക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം. അതാണ് ശ. അതിന് ശേഷം തൊട്ട് ബാക്കിലാണ് ദ. മീസാഖ ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്. മീസാഖ ബനീ ഇസ്രായീൽ ഈ മദ് ഈ നീട്ടൽ മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ എന്നതിലെ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആ ഒരു തോതിൽ നീട്ടാവുന്നതാണ്. അതേസമയം ഇസ്രായീല ഈ ദൈർഘ്യം ഈ നീട്ടൽ മദ് മുത്തസിൽ എന്നാണ് പറയാം. നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ ഇസ്രോ അവിടെ അലിഫ് ദെൻ ഈല ഹംസ. അപ്പോൾ അലിഫും ഹംസയും ഒരേ പദത്തിലാണ്. അതാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ ഇസ്രായീല ലാ തഅബുദൂന ലാ തഅയ്നു തൊണ്ടയുടെ മധ്യഭാഗം ലാ തഅബുദൂന ഇല്ലല്ലാഹ് ലാ തഅബുദൂന ഇല്ലല്ലാഹ് അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്. വബിൽ വാലിദൈനി ഇഹ്സാന വളരെയധികം ശ്രദ്ധിക്കണം. ഇഹ് ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അതേസമയം ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇഹ്സാന ഇഹ്സാനൗ വ തൻവീനു ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഹ്സാനൗ വദിൽ ഇങ്ങനെ ഇതാണ് ഇദ്ഗാം ബിഗുന്ന. വദിൽ ഖുർബ വസിൽ എന്നല്ല വദിൽ വദിൽ ഖുർബ ഖുർ റാഇനെ ഉച്ചരിക്കുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം. അതേസമയം ഖുർബ എന്നല്ല ഖുർബ ഖുർബ. വലിയ തേമ വലിയ താമ എന്നല്ല കനപ്പിക്കരുത്, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. വലിയ തേമ വൽ മസാക്കീനി വൽ മസാക്കീൻ ഇവിടെയും സീനിനെയും വൽ മസാക്കീനി എന്നല്ല വൽ മസാക്കീനി. വഖൂലൂ വഖൂലൂ ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക് മഹ്റജ് വളരെയധികം ശ്രദ്ധിക്കണം. വഖൂലൂ എന്നല്ല വഖൂലൂ ലിന്നാസി നൂന് ശദ്ദുണ്ട് മണിക്കണം. ഹുസ്ന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം. വഖൂലൂ ലിന്നാസി ഹുസ്ന അവിടെ നിർത്തുകയാണെങ്കിൽ ഹുസ്ന, അതല്ല എങ്കിൽ കൂട്ടി ഓതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ഹുസ്നൗ വഅഖീമു വഅഖീമു സ്സലാത വഅഖീമു അല്ല വഅഖീമു ഖാഫ് വഅഖീമു സ്സലാത സാദ് വളരെയധികം ശ്രദ്ധിക്കണം. സാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. വഅഖീമു സ്സ വഅഖീമു സ്സലാത വഅഖീമു സ്സലാത വആതു സ്സകാത വആതു സ്സകാത. ഇവിടെ വഅഖീമു സ്സലാത ഈ സ്സലാത എന്ന പദത്തിൽ ചില ആളുകളെങ്കിലും അറിയാതെ സ്സലവാത എന്ന് വായിക്കാറുണ്ട്, അതുപോലെ സ്സകവാത ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്, പ്രത്യേകിച്ചും സ്സലവാത എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത് സ്സലാത ലാമിൻ്റെ തൊട്ടുമുകളിൽ ആണ് ചെറിയ അലിഫ് ഉണ്ടാവുക, അപ്പോൾ സ്സലാത.
അതേസമയം വാവിൻ്റെ മുകളിലാണെങ്കിൽ, വ എന്ന അക്ഷരത്തിന് മുകളിലാണ് എങ്കിൽ അപ്പോഴാണ് സ്വലവാത്ത എന്ന് പറയുക. അതോടൊപ്പം തഇൻ്റെ എഴുത്തിലും പ്രത്യേകതയുണ്ടാവും, ത പരന്നിട്ടുള്ള താവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇവിടെ സ്വലവാത്ത എന്ന് വായിക്കരുത്. വ അഖീമു സ്വലാത്ത വ ആതു സകാ, നിർത്തുകയാണെങ്കിൽ വ ആതു സകാ വ ആതു സകാ, ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെയും രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. സുമ്മ തവല്ലൈതും, സുമ്മ ഈ പദം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറും. സുമ്മ അല്ല, സുമ്മ സുമ്മ മീമിന് ശബ്ദ് മണിക്കണം. തവല്ലൈതും തവല്ലൈതും ഇല്ല ഖലീല, തവല്ലൈതുമില്ല എന്ന് വായിക്കരുത്. തവല്ലൈതുമി അല്ല, തവല്ലൈതും ഇ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. തവല്ലൈതും ഇല്ല ഖലീലം മി, തൻവീന് ശേഷം മീമ്, തൻവീനിനെ മീമിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന ഖലീലം മിൻകും. ഇനി മിങ്കും ഇവിടെയും മണിക്കണം, ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിങ്കും മിങ്കും വ, സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. പല ക്ലാസ്സുകളിൽ അത് സൂചിപ്പിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മിങ്കും വ അൻതും വ അൻതും, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാവും ബിഗുന്ന, സാക്കിന നൂന് ശേഷം ത, ഇഖ്ഫാന്റെ അക്ഷരമാണ്. വ അൻതും, ശേഷം നോക്കൂ, മുഅരിദൂൻ വ അൻതും, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാം മുതമാസിലൈൻ, മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം മുതമാസിലൈൻ ആണ്, അത് ഒരേ അക്ഷരമാണ്, അതാണ് ഇദ്ഗാം മുതമാസിലൈൻ. വ അൻതും മുഅരിദൂൻ വ അൻതും മുഅഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. മുഅരിദൂൻ, ദാദിൻ്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഗൈറിൽ മഗ്ദൂബി വലദ്ദ, ഇതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. വ അൻതും മുഅരിദൂൻ, ഇങ്ങനെ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയ്സ് ഓഫ് പീസ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം. പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
5: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം, പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം, പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന, പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
6: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിഡിലൻ പരിപാടികളുമായി. സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
4: പീസ് റേഡിയോ, tuned to reality.
2: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം, ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05. പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, ഈ മദ്രസ.
7: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
8: إِنَّهُ يَعْلَمُ الْجَهْرَ مِنَ الْقَوْلِ وَيَعْلَمُ مَا تَكْتُمُونَ.
7: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
9: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അക്ഷരങ്ങളെ ചേർത്തി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളാണ് ഈ എപ്പിസോഡിൽ അബ്ദുള്ള സമീർ മദീനി നമ്മെ പഠിപ്പിക്കുന്നത്.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളിലായി തജ്വീദ് നിയമങ്ങളിൽ അഹ്കാമുൻ നൂനു സാക്കിന വ തൻവീൻ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളെ സംബന്ധിച്ചാണ്. അതിൽ അവശേഷിക്കുന്ന രണ്ട് നിയമങ്ങളുണ്ട്. അതിൽ മൂന്നാമത്തെ നിയമമാണ്, രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മൂന്നാമത്തേതാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പറയുന്നത്. അഥവാ ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും, എന്താണ് ഇഖ്ലാബ്, അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ഭാഷാ അർത്ഥത്തിൽ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അർത്ഥം. തഹ്വീലു ഷൈഇ അൻ വജ്ഹിഹി എന്നാണ്. അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിന്നും അതിനെ മാറ്റുക എന്നുള്ളതാണ് ഇഖ്ലാബ് എന്നതിൻ്റെ ഭാഷയിൽ, അറബി ഭാഷയിലുള്ള അതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ തജ്വീദ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന അതിൻ്റെ അർത്ഥം, സാക്കിനായ നൂനും അതുപോലെ തന്നെ തൻവീനിനെയും, സാക്കിനായ നൂനിനെയും തൻവീനിനെയും മീമാക്കി മറിക്കുക. ബാഇൻ്റെ മുമ്പായി ബാ എന്ന അക്ഷരം വരുമ്പോൾ അതിനു മുമ്പുള്ള സുക്കൂനുള്ള നൂനിനെയും അതല്ലെങ്കിൽ തൻവീനിനെയും മറിച്ച് മീമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇഖ്ലാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഗുന്നത്തിൻ്റെയും ഇഖ്ഫാഇൻ്റെയും ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു മറിക്കലാണ്. മീമിനെ മീമാക്കി, സുക്കൂനുള്ള നൂനിനെയും അതുപോലെ തൻവീനെയും മീമാക്കി മറിക്കുന്ന കാര്യത്തിനാണ്, പ്രവർത്തനത്തിനാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒന്ന് മിംബഅദ്, അതുപോലെ വല്ലാഹു സമീഉം ബസീർ തുടങ്ങിയിട്ടുള്ള ആയത്തുകളിലൊക്കെ ഉള്ളതുപോലെ നമ്മൾ തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ഇഖ്ലാബ് എന്ന നിയമം കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം ഖുർആൻ ഓതേണ്ടത്. അതുപോലെ തന്നെ അത് ചെയ്യുമ്പോൾ, ഇഖ്ലാബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അഥവാ നമ്മൾ അവിടെ സാക്കിനായ നൂനിനെയും അതല്ലെങ്കിൽ തൻവീനെയും ഒക്കെ മറിച്ച് മീമാക്കുമ്പോൾ ശേഷം വരുന്നത് ബാ ആണ്. ബാവും മീമും ഒരേ ഉച്ചാരണ സ്ഥലത്ത് നിന്നാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മറ്റു അക്ഷരങ്ങളൊന്നും മാറ്റാതെ നൂനുസാക്കിൻ്റെയും തൻവീനെയും മീമാക്കി മറിക്കുന്നത്. വേറൊരു ഹർഫും ഇവിടെ മാറുന്നില്ല. ഏത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മീമും ബാവും ഒരേ ഉച്ചാരണ സ്ഥലത്ത് നിന്നാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷത, മീമും അതുപോലെ തന്നെ നൂനും രണ്ടും ഗുന്നത്തിൻ്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നൂനിനെ മറിച്ച് മീമാക്കുന്നത്. ഇത് ഇമാം ഇബ്നുൽ ജസീർ റഹിമഹുള്ള അടക്കമുള്ള തജ്വീദ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇവിടെ ഗുന്നത്ത് അഥവാ നൂനുസാക്കിനെയും തൻവീനും മീമാക്കി മറിക്കുന്നത് ഉന്നത്ത് കൊണ്ടുവരാൻ, ഈ ബാഇൻ്റെ മുമ്പ് ഉന്നത്ത് കൊണ്ടുവരുവാനുള്ള പ്രയാസം ഉള്ളത് കൊണ്ടതാണ്. നൂനുസാക്കിനയുടെ മഹ്റജും അതുപോലെ തന്നെ ബാഇൻ്റെയും മഹ്റജും തമ്മിലുള്ള വ്യത്യാസവും ഇതിനെ പ്രയാസമുണ്ട്. ഇതിനെ പിന്നെ നൂനാക്കി തന്നെ ഉച്ചരിക്കുന്നത്, അതുകൊണ്ടാണ് നൂനിനെ, സുക്കൂണിലെ നൂനിനെ മറിച്ച് മീമാക്കി ഉച്ചരിക്കുന്നത് എന്നർത്ഥം. അപ്രകാരം തന്നെ ഇഖ്ലാബ് എന്ന നിയമവും അതുപോലെ തന്നെ സാക്കിനായ മീമുസാക്കിനയുടെ, സാക്കിനായ മീമിൻ്റെ നിയമത്തിലുള്ള ഇഖ്ഫാ ഉഷ്ഷഫവി സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇൻഷാല്ലാ അവിടെ നമുക്ക് പറയാം. ആ ഇഖ്ഫാ ഉഷ്ഷഫവിയും അതുപോലെ തന്നെ സാക്കിനായ നൂൻ്റെ നിയമത്തിൽ ഉള്ള ഈ ഇഖ്ലാബും രണ്ടും സംഗതി ഉച്ചാരണത്തിൽ ഒരേ വിധിയാണ്, തുല്യമാണ്, ഒരേ രൂപത്തിലാണ്. പക്ഷേ അതിൻ്റെ പേരിലാണ് വ്യത്യാസമുള്ളത്. ഒന്ന് ഇഖ്ഫാ ഉ ഷഫവി എന്ന് പറയും, അത് സാക്കിനായ മീമിൻ്റെ കൂടെയാകുമ്പോഴാണ്. ഇവിടെ നൂന് സാക്കിനയിലാകുമ്പോൾ ഇഖ്ലാബ് എന്ന് പറയും. ഫലത്തിൽ രണ്ടും നടക്കുന്ന ഒന്നാണ്. അത് നിങ്ങൾക്ക് ഓതുന്ന സമയത്ത് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇഖ്ഫാ ഉ ഷഫവിയിൽ അഥവാ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ഉ ഷഫവി എന്ന് ആണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഓതുന്നത്? വമാഹും ബിമുഅ്മിനീൻ, വമാഹും ബിമുഅ്മിനീൻ. ഇനി ഇത് തന്നെ നമ്മൾ സാക്കിനായതിനു ശേഷം ബാ വന്നാലുള്ള ഉച്ചാരണം രണ്ടു ഒന്നായിരിക്കും. ഖാല യാ ആദമു അംബിഹും ബിഅസ്മാഇഹിം. ഒരു സ്ഥലത്ത് അംബിഹും, അവിടെ സാക്കിനായ നൂനിനെ മറിച്ചാണ് മീമാക്കുന്നത്. അംബിഹും ബിഅസ്മാഇഹിം എന്നുള്ളിടത്ത് സാക്കിനായ മീമിന് ശേഷം ബാ വരുന്നപ്പോഴാണ്. പക്ഷെ രണ്ടും ഉച്ചാരണം ഒന്ന് തന്നെയാണെങ്കിലും രണ്ടും നിയമം പിന്നെ പേരിൽ മാത്രം വ്യത്യാസമുണ്ട്. ഒന്ന് ഇഖ്ഫാ ഉ ഷഫവി, അത് സാക്കിനായ മീമിന് ശേഷം ബാ വരുമ്പോൾ. മറ്റൊന്ന് ഇഖ്ലാബ്, സാക്കിനായ നൂനിന് ശേഷം ബാ വരുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഹർഫുൽ ഇഖ്ലാബ്, നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരേ അക്ഷരമാണ് ഇഖ്ലാബിൻ്റെ അക്ഷരമുള്ളത്. അപ്പോൾ നമ്മൾ അറബി അക്ഷരങ്ങളെ, ഈ 28 അക്ഷരങ്ങളെ അല്ലെങ്കിൽ 29 അക്ഷരങ്ങളെ വേർതിരിക്കുമ്പോൾ 6 അക്ഷരം ഇൽഹാറിൻ്റെ അക്ഷരമായും 6 അക്ഷരം ഇദ്ഗാമിൻ്റെ അക്ഷരമായും ഒരക്ഷരം ഇഖ്ലാബിൻ്റെ അക്ഷരവുമായി മാറി. അത് 13 അക്ഷരങ്ങളായി എന്നർത്ഥം. ഇഖ്ലാബിൻ്റെ അക്ഷരം ബ ആണ്. അപ്പോൾ ഇഖ്ലാബിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു നേരത്തെ, ബ ഇൻ്റെ മഖ്റജും ബ ഇൻ്റെ ഉച്ചാരണസ്ഥലം ചുണ്ടിൽ നിന്നാണ്, നൂനിൻ്റെ ഉച്ചാരണസ്ഥലം നാവാണ്. ഇത് തമ്മിലുള്ള ദൂരം, ഇത് തമ്മിലുള്ള വ്യത്യാസം, അകലം, ഇതാണ് അതിൻ്റെ ഇഖ്ലാബിന് കാരണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പോൾ ഇതിന് ഉദാഹരണങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓതിയ ഭാഗം തന്നെ, അംബിഹും അംബൂരിക മിം ബഅദി, ഇത് സാക്കിനായ നൂനിന് ശേഷം വരുന്ന ഉദാഹരണങ്ങളാണ്. ഇനി തൻവീനു ശേഷം വരുന്ന ഉദാഹരണങ്ങളാണെങ്കിലോ, അവിടെയും നമുക്ക് കാണാൻ സാധിക്കും.

0: അങ്ങനെ ഷൈഉം ബസീത്, ഇങ്ങനെ ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇനി ഇഖ്ലാബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പൂർണ്ണമായും നമ്മൾ നമ്മളെ ചുണ്ടുകളെ ചേർത്ത് പിടിക്കാൻ പാടില്ല, അല്പം ചില വിടവുകൾ ഗ്യാപ്പുകൾ ആവശ്യമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇഖ്ലാബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അഥവാ പൂർണ്ണമായും ഇപ്പോൾ അംബി എന്ന് പറയുമ്പോൾ രണ്ട് ചുണ്ടുകൾ പൂർണ്ണമായും ചേർത്ത് പിടിക്കുന്ന, ചേർത്ത് വെക്കുന്ന അവസ്ഥയിലല്ല ഉണ്ടാകേണ്ടത്. അംബി ഹും, അല്പം ഒരു വിടവ് ഗ്യാപ്പ് രണ്ട് ചുണ്ടുകൾ തമ്മിൽ ഉണ്ടാവണം. അപ്പോഴാണ് ഇഖ്ലാബ് ശരിയായ രൂപത്തിലേക്ക് നമുക്ക് ആക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് ശരിയായ രൂപത്തിൽ ഇഖ്ലാബ് ഉച്ചരിക്കുവാനും കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഇഖ്ലാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മളത് പിന്നെ മുസ്ഹഫിൽ ഓതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി, നേരത്തെ നമ്മൾ ഇൽഹാറിൻ്റെയും ഇദ്ഗാമിൻ്റെയും നിയമങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ അത് മുസ്ഹഫിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ റസ്മിൻ്റെയും ലബ്ത്തിൻ്റെയും അഥവാ ഇൽമുർ റസ്മി വൽ ലബ്ത്, ഖുർആനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിജ്ഞാനശാഖയാണ് ഖുർആനിൻ്റെ പിന്നെ ലിപിശാസ്ത്രം, അതിൻ്റെ ഹർക്കത്തുകളെ സംബന്ധിച്ചുള്ള, അതിനെ സംബന്ധിച്ചുള്ള പഠന ശാസ്ത്രമാണ് ഇൽമുർ റസ്മ്. അതുപോലെ ലബ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹർക്കത്തുടുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ പണ്ഡിതന്മാർ നമുക്ക് കൃത്യമായി തന്നെ മുസ്ഹഫിൽ എപ്പോഴാണ് ഇൽഹാർ ചെയ്യേണ്ടതിൻ്റെ അടയാളങ്ങൾ, അതുപോലെ ഇദ്ഗാമിൻ്റെ അടയാളങ്ങൾ, അതുപോലെ ഇഖ്ലാബിൻ്റെയും ഇൽഹാറിൻ്റെയും ഇഖ്ഫാൻ്റെയും ഒക്കെ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധ ഖുർആനിൽ ഇഖ്ലാബിൻ്റെ അടയാളങ്ങൾ നമുക്ക് രണ്ട് രൂപത്തിൽ, അഥവാ സാക്കിനായ നൂനിൻ്റെ ശേഷം വരുമ്പോഴുള്ള അടയാളം എന്താണ്, അതുപോലെ തൻവീന് ശേഷം അടയാളം പിന്നെ എങ്ങനെയാണ് അടയാളം വരുന്നതൊക്കെ ഖുർആനിൽ നമുക്ക് രേഖപ്പെടുത്തി കാണാൻ സാധിക്കും. അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം വരുന്ന അടയാളം ഇഖ്ലാബ് ചെയ്യുമ്പോൾ അവിടെ നൂനിൻ്റെ മുകളിൽ ഹർക്കത്തുകളോ സുക്കൂനുകളോ ഒന്നും ഉണ്ടാകുകയില്ല, പകരം ഒരു ചെറിയ ഒരു മീം നൂനിൻ്റെ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിനുശേഷമാണ് ബാ ഉണ്ടാവുന്നത്. നമ്മൾ ഖുർആനിൽ എടുത്തു നോക്കിയാൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുമില്ല. അവിടെ ഇഖ്ലാബ് ചെയ്യണം, ആ നൂനിനെ മറിച്ച് മീമാക്കണം എന്നതാണ് അവിടുത്തെ നിയമം. അപ്പോൾ മിൻ ബഅദി എന്നല്ല ഓതേണ്ടത്, മിം ബഅദി, മിം എന്ന് ചുണ്ട് മുഴുവനായി പൂട്ടി ഒന്ന് ഓതാൻ പാടില്ല, അല്പം ഒരു വിടവ് ചുണ്ടുകൾ തമ്മിൽ ഉണ്ടാകണം. മിം ബഅദി ഗുന്നത്തും ഉണ്ടാകണം, ശേഷം അവിടെ മീമാക്കി നൂന മറിക്കുകയും വേണം. അംബൂരിക അംബിഹും, അപ്പോൾ ഇത് സുക്കൂൻ്റെ മുകളിൽ ചെറിയ ഒരു മീം അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. അവിടെയാണ് ഇഖ്ലാബ് ആയിട്ട് ഉച്ചരിച്ച് ഓതേണ്ടത്. ഈ തൻവീൻ്റെ സ്ഥാനത്താണെങ്കിലോ, തൻവീൻ എന്ന് പറഞ്ഞാൽ ഹർക്കത്ത്, രണ്ട് ഹർക്കത്തുകളാണ് ഫത്ഹ് കസർ ലമ്മ്, ഇതിൻ്റെ ഇരട്ടിയാണ് തൻവീൻ. അപ്പോൾ ഇത് ഓരോ സന്ദർഭത്തിലും എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? അവിടെ രണ്ട് തൻവീനുള്ളതിൽ ഒരു തൻവീനിനെ കളഞ്ഞ് പകരം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചെറിയ ഒരു മീം അതിൻ്റെ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. സമീഉം ബസീർ, അവിടെ സമീഉൻ എന്ന തൻവീനിൽ ഒരു തൻവീനെ കളഞ്ഞ് അവിടെ ലമ്മിനെ നിലനിർത്തി പകരം ഒരു ചെറിയ മീം അതിൻ്റെ മുകളിൽ ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അവിടെ അത് ഇഖ്ലാബ് ആണ് അവിടെ ഓതേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആ രൂപത്തിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഇവിടെ ഇഖ്ലാബായിക്കൊണ്ടാണ് ഓതേണ്ടത്, ഇവിടെ ഇദ്ഗാം ആയിക്കൊണ്ടാണ് ഓതേണ്ടത്, ഇവിടെ ഇദ്ഗാമും ബിലാഗുന്നയാണ്, ഇവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്, ഇവിടെ ഇദ്ഗാം കാമിൽ പൂർണ്ണമാണ്, ഇദ്ഗാം നാഖിസാണ്, ഇദ്ഗാം മുതജാനിസാണ്, അതുപോലെ മുതഖാരിബാണ് തുടങ്ങിയ സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞ ഈ സംഗതികളൊക്കെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ, ഇതിപ്പോൾ ഞാൻ തജ്വീദ് നിയമങ്ങൾ നമ്മളെ പറഞ്ഞ് തന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല, ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സംഗതി നമ്മൾ തജ്വീദ് പഠിച്ച ശരിയായൊരു ഖാരിയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും എന്നിട്ട് അതുപോലെ പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തജ്വീദ് പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട് അത്തലഖീ മിൻ അഫ്വാഹി ശുയൂഖ്, ശരിയായ ഉച്ചാരണ രീതികൾ ഷെയ്ഖിൽ നിന്നും ഉസ്താദിൽ നിന്നും നേരിട്ട് കേൾക്കുക എന്നിട്ട് ഖുർആൻ പാരായണം പരിശീലിക്കുക എന്നതാണ് തജ്വീദ് പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പണ്ഡിതന്മാർ പണ്ഡിതന്മാർ പറയാനുള്ള കാരണവും അത് തന്നെയാണ്. പുസ്തകങ്ങളിൽ നിന്നോ അതുപോലെ തന്നെയുള്ള അതിൻ്റെ പിന്നെ ഈ രൂപത്തിലുള്ള ക്ലാസ്സുകളിൽ നിന്ന് അപ്പുറത്ത് പ്രായോഗികമായ ഒരു തലം ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രോതാക്കളായ സഹോദര സഹോദരിമാർ ഈ പറയുന്ന നിയമങ്ങളൊക്കെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവിടെയുണ്ടോ, അടയാളങ്ങൾ നേരത്തെ പറഞ്ഞ അടയാളങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളുമൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അതുപോലെ തന്നെ പ്രമുഖരായ തജ്വീദ് അറിയപ്പെട്ട കാരിയങ്ങളുടെ ഖിറാഅത്തുകൾ കേട്ടുകൊണ്ട് തന്നെ അതിന് പരിശീലിക്കുവാനുമുള്ള ഒരു സന്നദ്ധത കൂടി ഉണ്ടാകുമ്പോഴാണ് ഇത് പൂർണ്ണാർത്ഥത്തിൽ ആവുകയുള്ളൂ. അതുപോലെ തന്നെ തൻവീനിൻ്റെ സന്ദർഭത്തിൽ അടയാളം ഉള്ള രേഖപ്പെടുത്തിയത് ഒരു തൻവീന് അവിടെ ഒരു ഹർക്കത്തൈനിലെ ലമ്മാണെങ്കിലും ഫതഹും കസറും ലമ്മും ഇതൊക്കെ ഹർക്കത്തൈനിയാകുമ്പോൾ ഇരട്ടിക്കുമ്പോൾ അതിലെ ഒന്നിനെ കളഞ്ഞുകൊണ്ട് പകരം ഒരു ചെറിയ മീമിന് രേഖപ്പെടുത്തുമ്പോൾ അവിടെ ആ തൻവീന് ശേഷം വരുന്ന ബാഇലെ ഇത് ഖിലാബ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ കലാമാണ് ഞാൻ ഓതുന്നത്, അത് അതിൻ്റേതായ രൂപത്തിൽ ശരിയായ രൂപത്തിൽ ഓതുന്ന തജ്വീദ് അനുസരിച്ചു കൊണ്ട് തന്നെയാണ് ഓതുന്നത് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: തജ്വീദ് പഠനം ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുന്നു. ഖുർആൻ പാരായണത്തിൽ അക്ഷരങ്ങളെ ചേർത്തി ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളാണ് അബ്ദുള്ള സമീർ മദീനി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മെ പഠിപ്പിച്ചത്.
2: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
3: പേസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും സൂറ ഹാഖ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ, മക്കയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൻ്റെ നേതൃത്വം നൽകിക്കൊണ്ട് സൂറ ഹാഖ ആയത്ത് 38 മുതൽ 52 വരെയുള്ളത്, സൂറത്ത് മഅരിജ് 40 മുതൽ 44 വരെ ഷെയ്ഖ് ബദർ അൽ തുർക്കി.

0: الله أكبر.
1: الله أكبر.
0: الله أكبر.
1: الله أكبر.

0: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി വിശുദ്ധ ഖുർആനിന്റെ പാരായണം സൂറ ഹാഖ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ. മക്കയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ഹാഖ ആയത്ത് 38 മുതൽ 52 വരെ, അതുപോലെ മഅരിജ് 40 മുതൽ 44 വരെ ഷെയ്ഖ് ബദർ അത്തുർക്കി.
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ ശ്രവിച്ചത് സൂറത്ത് ഫുർഖാൻ 63 മുതൽ 77 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. ഷെയ്ഖ് അബ്ദുല്ലാസീസ് അസ്സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن

0: ജസാക്കും അല്ലാഹു ഖൈറൻ. തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. അവർക്ക് ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സഫാത്തിലെ 62-63 വചനങ്ങളിലെ ആദ്യ ഭാഗമാണ് നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്. മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാഫാത്തിലെ 60-61 വചനങ്ങളാണ് 61-62 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 61-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി വളരെ ഗൗരവതരമായ കാര്യം എന്ന നിലക്ക് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുകയാണ്. മാത്രമല്ല, മനുഷ്യരിൽ ബഹുഭൂരിഭാഗവും ഈ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ ദുനിയാവിനെ ഏറെ സ്നേഹിക്കുകയും ആ ദുനിയാവിനു വേണ്ടി ആഹിറം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നമ്മളിൽ പോലും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരലോകത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു എടുത്തു പറഞ്ഞൊരു കാര്യം, ബൽ ഖുലൂബുഹും ഫീ ഗംറതിൻ മിൻ ഹാദാ വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക് വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 63-ാമത്തെ വചനം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ലഭിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെക്കുറിച്ചായിരുന്നു തൊട്ടുമുകളിൽ വിശദീകരിച്ചത്. അതിനുശേഷം ആ ബോധമില്ലാത്ത ആളുകളെക്കുറിച്ച്, അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നു, ബൽ, പക്ഷേ, ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ, അഥവാ പരലോകബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങൾ, ഫീ ഗംറത്തിൻ, ഒരുതരം അന്ധതയിലാകുന്നു, ഒരുതരം അശ്രദ്ധയിലാകുന്നു, മിൻ ഹാദാ, ഈ കാര്യങ്ങളെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അവിടുത്തെ രക്ഷാശിക്ഷകളെക്കുറിച്ചും ആ കാര്യത്തെക്കുറിച്ചൊക്കെ അവർ ഒരുതരം അശ്രദ്ധയിലാകുന്നു. മാത്രമല്ല, വലഹും, അവർക്കുള്ളത് അഅ്മാലുൻ മിൻ ദൂനി ദാലിക്, ഈ പ്രവർത്തനങ്ങളല്ലാത്ത, അഥവാ സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ലാത്ത മറ്റു ചില പ്രവർത്തനങ്ങളാകുന്നു. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ ദുനിയാവിൻ്റെ പ്രവർത്തനങ്ങളാണോ, അതല്ല പരലോകം ലക്ഷ്യം വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ, ഏതാണ് കൂടുതൽ എന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തുക. പലപ്പോഴും ദൈനംദിന ജീവിതത്തിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെന്ന നിലക്ക് കർമ്മരംഗത്ത് നമ്മളിൽ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വിലയിരുത്തിയാൽ വളരെ കൂടുതൽ ദുനിയാവിന് വേണ്ടിയുള്ള കർമ്മങ്ങളാണ്. ആഖിറത്തിന് ലക്ഷ്യം വെച്ചുള്ള കർമ്മങ്ങൾ താരതമ്യേന കുറവാണ്. അള്ളാഹുവിൻ്റെ വചനം നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക്, ഇതിനു പുറമെയുള്ള, ഇത് കൂടാതെയുള്ള പല കർമ്മങ്ങളുമാണ് അവർക്കുള്ളത്. ദാലിക ഹും ലഹാ ആമിലൂൻ, മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ, ആ കർമ്മങ്ങൾ, പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ലാത്ത കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ അവർ വ്യാപൃതരാകുന്നു. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും വിലയിരുത്തുക. അള്ളാഹു പരലോകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവിടെ ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും പറയുമ്പോൾ നമ്മുടെ മനസ്സ് കൊതിക്കണം, ആഗ്രഹിക്കണം, എനിക്ക് ആ സ്വർഗം നഷ്ടമാകരുതെന്ന്. തുടർന്ന് 62-ാമത്തെ വചനം,
1: أذلك خير نزلا أم شجرة الزقوم. أذلك خير
0: أدانو اتمم
1: نزلا آدت سلکارتال أم أدلا شجرة الزقوم زقوم ورشمانو.
0: الله ഒരു ചോദ്യം എന്ന നിലക്ക് നമ്മുടെ ചിന്തയെ തട്ടി ഉണർത്തുകയാണ്. അള്ളാഹു ഈ കാര്യങ്ങൾ ചോദിച്ചറിയുകയല്ല. ഖുർആനിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വേറെയും പല സ്ഥലത്തും കാണാൻ സാധിക്കും.
1: അല്ലാഹു ഖൈറുൻ അമ്മാ തുശ്രികൂൻ,
0: ഒരു സ്ഥലത്ത് അള്ളാഹു പറയാൻ, അള്ളാഹുവാണോ ഉത്തമൻ, അതല്ല നിങ്ങൾ പങ്കുചേർക്കുന്ന അത്തരം ശക്തികളാണോ. യഥാർത്ഥത്തിൽ ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുള്, ഒരിക്കലുമല്ല, അള്ളാഹുവാണ് ഉത്തമൻ, അള്ളാഹു മാത്രമാകുന്നു എന്നതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. എന്നതുപോലെ അദാലിക ഖൈറുൻ, അതാണോ ഉത്തമമായിട്ടുള്ളത്, നുസുല, ഈ പറയപ്പെട്ട സ്വർഗലോകമാണോ, സ്വർഗീയ അനുഗ്രഹങ്ങളാണോ ഉത്തമമായിട്ടുള്ളത്, നുസുല, ആദിത്യ സൽക്കാരമായിട്ട്. അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തെക്കുറിച്ച് വിരുന്ന് സൽക്കാരം എന്ന് പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും.
1: ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി കാനത്ത് ലഹും ജന്നാതുൽ ഫിർദൗസി നുസുല.
0: സൂറത്തുൽ കഹ്ഫിൽ നമുക്കൊക്കെ ഏറെ പരിചയമുള്ള വളരെ സുപരിചിതമായ വചനം, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ കാനത്ത് ലഹും, അവർക്കുണ്ടായിരിക്കും, ജന്നാത്തുൽ ഫിർദൗസി, അത്യുന്നതമായ സ്വർഗത്തോപ്പുകൾ, നുസുല, സൽക്കാരമായിട്ട്, ആദിത്യ സൽക്കാരമായിട്ട്. അതുപോലെ അള്ളാഹു ഈ സൂറത്തിൽ പറയുന്നു, അദാലിക ഖൈറുൻ നുസുല, അതാണോ ആദിത്യ സൽക്കാരത്തിൽ ഉത്തമമായിട്ടുള്ളത്, അം അതല്ലെങ്കിൽ ഷജറത്തു സഖൂം, സഖൂം വൃക്ഷമാണോ. വലമ്മ സക്കറല്ലാഹു തആല നഈമ അഹ്ലിൽ ജന്ന ഇൻതഖല ഇലാ ദിക്രി അദാബി അഹ്ലിന്നാർ, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു നരകക്കാരെക്കുറിച്ചും നരകത്തിലെ ശിക്ഷയെക്കുറിച്ചുമാണ് ഇനി പറയുന്നത്. വബദഅ ബിഹാദ സുആലിൽ സുആലിൽ മുഫാദല, അതാരംഭിച്ചത് ഒരു ചോദ്യത്തോടു കൂടിയാണ്. അദാലിക ഐ അന്നഈമുല്ലദീ സക്കർനാഹു വവസഫ്നാഹു, നാം വിശദീകരിച്ച, നാം വർണ്ണിച്ച ഈ സ്വർഗം അതാണോ നല്ലത്, ഖൈറുൻ നുസുലൻ അം ഷജറത്തു സഖൂം, സൽക്കാരമായിട്ട്, ആദിത്യ സൽക്കാരമായിട്ട് അതാണോ ഉത്തമം, അതല്ല സഖൂം വൃക്ഷമാണോ. അന്നുസുലു, നുസുൽ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഹുവമാ യുഅദ്ദു ലിദ്ദൈഫി വമാ യുഹയ്യിഉ ലിഇക്റാമിഹി, ഒരു വിരുന്നുകാരനെ സൽക്കരിക്കാൻ വേണ്ടി ഒരുക്കുന്ന ഒരുക്കത്തിനാണ് നുസുൽ എന്ന് പറയുക. ഒരു അതിഥിയെ ആദരിക്കുന്ന ആ ആദരവിനാണ് നുസുൽ എന്ന് പറയുക.
1: ഫഹാദ മാ അഅദ്ദഹുല്ലാഹു നുസുലൻ ലിഅഹ്ലിൽ ജന്ന,
0: അള്ളാഹു ഇവിടെ നുസുൽ എന്ന് വിശേഷിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്കു വേണ്ടി, സ്വർഗാവകാശികൾക്കു വേണ്ടി അള്ളാ ഒരുക്കിവച്ച സ്വർഗത്തെക്കുറിച്ചാണ്.
1: അം ഷജറത്തു സഖൂം,
0: അതല്ല സഖൂം വൃക്ഷമാണോ, അല്ലത്തി ഹിയ, സഖൂം വൃക്ഷമെന്ന് പറഞ്ഞാൽ സൂറത്തു ദുഖാനിലെ 44-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും.
1: ത്വആമുൽ അസീം,
0: സഖൂം വൃക്ഷം എന്നത് മഹാപാപികളുടെ ഭക്ഷണമാകുന്നു. അല്ലാമ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു,
1: യഖൂലു തആല അഹാദല്ലദീ ദകറഹു മിൻ നഈമിൽ ജന്ന വമാ ഫീഹാ മിൻ മആകിലിൻ വമശാരിബിൻ വമനാകിഹിൻ,
0: നാം പറഞ്ഞ, അള്ളാഹു അല്ല നേരത്തെ വിശേഷിപ്പിച്ച സ്വർഗീയ സുഖങ്ങൾ, ഭക്ഷണത്തിൻ്റെ കാര്യമായിരുന്നാലും പാനീയത്തിൻ്റെ കാര്യമായിരുന്നാലും ഇണകളുടെ കാര്യമായിരുന്നാലും, വഗൈരി ദാലിക് മിനൽ മലാദി ഖൈറുൻ ദിയാഫ വഅതാ,
1: ആദിത്യ സൽക്കാരത്താൽ ഇതാണോ നല്ലത്, അം ഷജറത്തു സഖൂം
0: ഐ അല്ലതീ ഫി ജഹന്നം, അതല്ലെങ്കിൽ നരകാവകാശികൾക്ക് അള്ളാഹു നൽകുന്ന നരകത്തിലെ ഭക്ഷണമായ സഖൂമാണോ നല്ലത്. ഇത് സൂറത്തുൽ വാഖിയയിലെ 51-52 വചനങ്ങളിൽ കാണാൻ സാധിക്കും.
1: ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم
0: ثم إنكم പിന്നെ തീർച്ചയായും നിങ്ങൾ, أيها الضالون المكذبون, ഹേ വഴിപഴച്ച വ്യാജവാദികളെ,
1: ലആകിലൂന മിൻ ഷജരിൻ മിൻ സഖൂം,
0: നിങ്ങൾ സഖൂം വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാകുന്നു. ഈ വ്യാജവാദികളെക്കുറിച്ച് നിഷേധികളെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അവർ ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, സഖൂം വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാകുന്നു. മുഫസ്സിരീങ്ങൾ പറയുന്നു, സുമ്മിയത്ത് ശജറത്തു സഖൂം, ഖാലൽ ഉലമാ ഇൻ ലിഅന്നഹും യതസഖമൂനഹ തസഖുമൻ ഐ യതജറഊനഹ തജറുൻ, വളരെ പ്രയാസപൂർവം താഴോട്ടിറക്കാൻ ശ്രമിക്കുന്ന ഭക്ഷണം, വളരെ പ്രയാസപൂർവം താഴോട്ടിറക്കാൻ സാധിക്കുന്ന, തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ കഴിയുന്ന ഭക്ഷണം, ആ അർത്ഥത്തിലാണ് ആ പദം പ്രയോഗിക്കുന്നത് എന്നാണ്. രകാവകാശികളെക്കുറിച്ച് ഖുർആൻ വേറെയും ചില സ്ഥലങ്ങളിൽ പറയുന്നത് കാണാൻ സാധിക്കും. കാരണം ലി അന്നഹ കരീഹത്തുൻ, ഈ സഖൂം എന്നത് വളരെ അരോചകരമായിട്ടുള്ളതാകുന്നു. ലാക്കിൻ യഹ്മിലുഹും അലൈഹൽ ജൂഉ, എത്ര വൃത്തികെട്ടതാണെങ്കിലും അതെത്ര മോശമാണെങ്കിലും വിശപ്പിൻ്റെ കാഠിന്യം അത് ഭക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കും. വൽ ഇയാദു ബില്ലാ, അള്ളാഹു അത്തരം ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫയൻദുറൂന അന്നഹാദ, അവർ കാണുന്നു, അന്നഹാദ തുസ്മിനു ഔ തുഗ്നി മിനൽ ജൂഉ, അത് തങ്ങൾക്ക് വിശപ്പിന് പരിഹാരമാകും എന്ന് അവർ വിചാരിക്കുന്നു. വഹിയലാ തുസ്മിനു വല തുഗ്നി മിൻ ജൂഉ, യഥാർത്ഥത്തിൽ അത് വിശപ്പിന് പരിഹാരമാവുകയില്ല, പോഷണം നൽകുകയും ഇല്ല എന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല സഖൂം വൃക്ഷത്തെക്കുറിച്ച് കാണാം, ഷജറത്തുൻ ഖബീസത്തുൽ മൻദർ കരീഹത്തുർ റായിഹ മുർറത്തു ത്വഅം, ഈ വൃക്ഷമെന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ വളരെ വിരൂപമായ ഒന്നാകുന്നു. അതിൻ്റെ മണമാകട്ടെ ഏറ്റവും വൃത്തികെട്ട മണമാകുന്നു, അതിൻ്റെ രുചിയാകട്ടെ ഏറ്റവും കൈപ്പുറ്റതാകുന്നു. ഇന്നലറ ഇലൈഹ ഇൻസാനുൻ ലം യസുറു ബിഹാ, ഒരാൾ ആ മരത്തിലേക്ക് നോക്കിയാൽ അയാൾക്ക് ഒട്ടും അത് ഇഷ്ടമാവുകയില്ല. വഇൻ തദൂഖുഹ ഫഹിയ മുറ, ആ ഭക്ഷണമൊന്ന് രുചിച്ചു നോക്കിയാൽ ഏറ്റവും കയ്പുള്ളതാകുന്നു. വഇൻ ഷമ്മഹ ഫഹിയ കരീഹ, അതൊന്ന് വാസനിച്ചാലോ ഏറ്റവും വൃത്തികെട്ട മണമായിരിക്കും, ദുർഗന്ധമായിരിക്കും അതിൻ്റേത്. ഈ തരത്തിലാണ് സഖൂമിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. ഫഹിയ ഇദാ ബഷഅത് അൽ മദാഖ് കരീഹത്തുർ റായിഹ മഷൂഹത്തുൽ മൻദർ, അതിൻ്റെ അത് കാഴ്ചയിലും രുചിയിലും അതേപോലെ തന്നെ അതിൻ്റെ മണത്തിലും എല്ലാം വളരെ മോശമായതാകുന്നു. വമഅദാലിക ഇദാ വസലത്ത് ഇലാ ബുതൂനിഹിം, ഈ ഭക്ഷണം ആർത്തിയോടുകൂടി അവർ കഴിക്കാൻ ശ്രമിക്കും, അങ്ങനെ അത് വയറിലേക്കെത്തിയാൽ ഫഇന്നഹ ലാ തുഫീദുഹും ഷൈആ, ഒരു ഉപകാരവും ഒരു പ്രയോജനവും അതുകൊണ്ട് അവർക്ക് ലഭിക്കുകയില്ല. ഫഹിയ ലാ തുസ്മിനു വലാ തുഗ്നി മിൻ ജൂഉ, ഖുർആൻ സൂറത്തുൽ അഅലയിൽ പറഞ്ഞതുപോലെ ആ ഭക്ഷണത്തെ പോലെ മറ്റൊരു ഭക്ഷണമാണ് ദരീ എന്നത്. ആ ദരീ കഴിക്കുമ്പോൾ അവർക്ക് പോഷണം നൽകുകയോ വിശപ്പ് അകറ്റുകയോ ചെയ്യാത്ത ഒന്നാകുന്നു അത്. വമഅദാലിക ഫഇന്നഹ തസീദു, അതോടൊപ്പം തന്നെ അത് വർദ്ധിപ്പിക്കും. തസീദുഹും അത്തഹാബ് വഅത്ഷ്, അതേപോലെ തന്നെ വിശപ്പും ദാഹവും അതുമൂലം വർദ്ധിക്കുക മാത്രമാകുന്നു ചെയ്യുക. ആ തരത്തിലാണ് അള്ളാഹു സഖൂമിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഈ സഖൂം നൽകപ്പെടുന്നത് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് താന്തോന്നികളായിക്കൊണ്ട് അള്ളാഹുവിൽ അവിശ്വസിച്ചുകൊണ്ട് ജീവിച്ച എല്ലാ തരത്തിലുള്ള ദുർമാർഗികൾക്കുമാണ് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നത്. തുടർന്ന് 63-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നാ ജഅൽനാഹ ഫിത്നതൽ ലിൽളാലിമീൻ, ഇന്നാ ജഅൽനാഹ, നാം അതിനെ ഒരുക്കി വച്ചിരിക്കുന്നു, നാം അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു, നാം അതിനെ ആക്കിയിരിക്കുന്നു. ഫിത്നതൻ, ഒരു പരീക്ഷണമായിട്ട്, ഒരു വിപത്തായിട്ട്. ലില്ലാലിമീൻ, അക്രമികൾക്ക്. ഐ ജഅൽന ഷജറത സഖൂം ഫിത്നതൻ വൽ ഫിത്നതു തുത്ലഖു വയുറാദു ബിഹാ അൽ ഇഖ്തിബാറു വൽ ഇബ്തിലാ, ഈ ഫിത്തനയായിട്ടാണ് നാം അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ ആ പദം പ്രയോഗിക്കാറുണ്ട്. ഒന്ന് പരീക്ഷണം എന്നർത്ഥത്തിൽ, മറ്റൊന്ന് ശിക്ഷ എന്നർത്ഥത്തിൽ. വിശുദ്ധ ഖുർആനിൽ ആ രണ്ടർത്ഥത്തിലും ആ പദം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. സൂറത്തുൽ അംബിയയിൽ കാണാം, വനബ്ലൂകും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നാം ഖൈറുകൊണ്ടും ഷെറുകൊണ്ടും പരീക്ഷിക്കും. അപ്പോൾ ആ വചനത്തിൽ അള്ളാഹു അത് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. സൂറത്തു ദാരിയാത്തിൽ കാണാം, യൗമഹും അലന്നാരി യുഫ്തനൂൻ, അവർ നരകാവകാശികൾ നരകത്തിൽ അവർ ശിക്ഷിക്കപ്പെടും. അവരോട് പറയും, ദൂഖൂ, നിങ്ങൾ അനുഭവിക്കുക, ഫിത്നത്തക്കും, നിങ്ങളുടെ ശിക്ഷ, ഹാദല്ലദി കുന്തും ബിഹി തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതിപ്പെട്ട് ആവശ്യപ്പെട്ടിരുന്ന ആ ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ അത് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ ഫിത്ന എന്നത് ദുനിയാവിൽ ഒരു പരീക്ഷണവും പരലോകത്ത് അവർക്ക് നൽകുന്ന അദാബുമാണെന്ന്. ഏതായിരുന്നാലും സഹോദരന്മാരെ, സഹോദരികളെ, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് നരകാവകാശികളിൽ ഒരു കാരണവശാലും പെട്ടുപോകാതിരിക്കാൻ ജാഗ്രതാബോധത്തോടുകൂടി വിശ്വാസരംഗത്തും കർമ്മരംഗത്തും വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അനിവാര്യഫലമായി കർമ്മരംഗത്ത് സജീവമാവുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ തൊട്ടുമുകളിൽ പറഞ്ഞ സുഖാനുഗ്രഹത്തിൻ്റെ ഭവനമായ സ്വർഗം നേടിയെടുക്കാൻ നമ്മെ സഹായിക്കും. നേരെ മറിച്ച് ദുനിയാവിനു വേണ്ടി ആഖിറത്തിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്കാണ് ഈ പറയപ്പെട്ട സഖൂമിനെ പോലെയുള്ള അതിഭയാനകമായ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണവും അതുപോലെയുള്ള പാനീയവും നൽകപ്പെടുക എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് നാം ഏവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറത്തു സഫാത്തിലെ 62-63 വചനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത്. മുഹമ്മദ് കുട്ടി സലഫി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ, ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തെറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ, അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിൻ്റെ ആധികാരിക തഫ്സീറുകളെ മുൻനിർത്തി ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇപ്പോൾ സൂറത്തുൽ മുൽക്കിലെ 1-4 വചനങ്ങളുടെ അർത്ഥവും ആശയവും വിശദീകരണവും തഫ്സീർ അമാനിയെ അടിസ്ഥാനമാക്കി നാം കേൾക്കുന്നു.
3: അധ്യായം 67, സൂറത്തുൽ മുൽക്ക്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 30. അവസാനത്തെ ആയത്ത് മദനിയാണെന്നും അഭിപ്രായമുണ്ട്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
3: ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹുവിൽ ഞാൻ ശരണം തേടുന്നു.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. വചനം 1, വാക്കർത്ഥം തബാറക, നന്മ, ഗുണം, മഹത്വം, മേന്മ ഏറിയിരിക്കുന്നു. അല്ലദീ, യാതൊരുവൻ. ബിയദിഹി, അവൻ്റെ കയ്യിലാണ് അഥവാ കൈവശമാണ്. അൽ മുൽക്ക്, രാജത്വം അഥവാ ആധിപത്യം. വഹുവ, അവൻ.

അല്ലദീ ഖലഖ സൃഷ്ടിച്ചവൻ, അൽ മൗത വൽ ഹയാത മരണവും ജീവിതവും, ലിയബ്ലുവക്കും നിങ്ങളെ പരീക്ഷണം ചെയ്യാൻ വേണ്ടി, അയ്യുക്കും നിങ്ങളിൽ ഏതൊരുവനാണ് അല്ലെങ്കിൽ ആരാണ് അഹ്സനു അധികം നല്ലവൻ എന്ന്, അമല പ്രവൃത്തി അഥവാ കർമ്മം, വഹുവൽ അസീസ് അവനത്രേ പ്രതാപശാലി, അൽ ഗഫൂർ വളരെ പൊറുക്കുന്നവൻ.

0: നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെന്ന് നിങ്ങളെ പരീക്ഷണം ചെയ്യാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ. അവനത്രേ വളരെ പൊറുക്കുന്നവനായ പ്രതാപശാലി.
1: വചനം ഒന്നിൻ്റെയും രണ്ടിൻ്റെയും വിശദീകരണം. അഖില വസ്തുക്കളുടെയും ഭരണാധിപതിയും സർവശക്തനുമായ അള്ളാഹു എല്ലാവിധ നന്മയും എല്ലാ മഹൽ ഗുണങ്ങളും വർദ്ധിച്ചവനാണ് എന്ന മുഖവരയോടുകൂടിയ പ്രാരംഭവചനത്തിനു ശേഷം അതിൻ്റെ കാരണം അല്ലെങ്കിൽ വിശദീകരണം എന്നോണം വമ്പിച്ച ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. കേവലം ശൂന്യാവസ്ഥയിലായിരുന്ന മനുഷ്യൻ ഒരിക്കൽ ഒരു ജീവിയായി ഭൂമിയിൽ പിറക്കുന്നു. അല്പകാലത്തിനു ശേഷം അവൻ്റെ ജീവിതം അവസാനിച്ച് അവൻ മരണമടയുകയും ചെയ്യുന്നു. രണ്ടും മനുഷ്യൻ്റെ ആവശ്യപ്രകാരമോ അവൻ്റെ ഉദ്ദേശമനുസരിച്ചോ അവൻ്റെ പ്രവർത്തനം കൊണ്ടോ അല്ല സംഭവിക്കുന്നത്. രണ്ടും അള്ളാഹു കണക്കാക്കുന്നതും അവൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതുമത്രേ. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതും അള്ളാഹു തന്നെ ആവാനേ നിവർത്തിയുള്ളൂ. മരണത്തോടുകൂടി മനുഷ്യജീവിതം അവസാനിക്കുന്നില്ല. ഒടുക്കമില്ലാത്ത മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രയാണമാണ് ഐഹിക ജീവിതം. ആ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് മരണം. ആ ജീവിതം സുഖകരമാകുന്നതിന് ആവശ്യമായ സമ്പത്ത് തയ്യാറാക്കുകയത്രേ ഈ താൽക്കാലിക ജീവിതത്തിൻ്റെ ലക്ഷ്യമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിൽ ഓരോരുത്തനും എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് തിട്ടപ്പെടുത്തുന്നത് അവൻ്റെ മരണത്തോടു കൂടിയായിരിക്കും. അപ്പോൾ മരണവും ജീവിതവും ഏർപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളിൽ വെച്ച് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണെന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ താൽപ്പര്യം വ്യക്തം തന്നെ. പ്രവർത്തനത്തിൻ്റെ അവസരം ജീവിതകാലമാണെങ്കിലും അതിനു വിരാമമിടുന്നതും അതിനെ വിലയിരുത്തുന്നതും മരണത്തോടു കൂടിയാണ്. പരീക്ഷണഫലം തൃപ്തികരമാണെങ്കിൽ സിദ്ധിക്കുവാനിരിക്കുന്ന സൗഭാഗ്യവും അല്ലെങ്കിലുണ്ടാകുന്ന ദൗർഭാഗ്യവും അവർണനീയമാകുന്നു. ആ നിലക്ക് ജീവിതത്തെക്കാൾ മനുഷ്യന് ചിന്താവിഷയമായിരിക്കേണ്ടത് അവൻ്റെ മരണമാണെന്ന് പറയേണ്ടതില്ല. ആദ്യം മരണത്തെക്കുറിച്ചും പിന്നീട് ജീവിതത്തെക്കുറിച്ചും അള്ളാഹു പ്രസ്താവിച്ചതും ഇതുകൊണ്ടായിരിക്കാം. അള്ളാഹുവിനറിയാം. എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്ന സർവജ്ഞനാണല്ലോ അള്ളാഹു. എന്നിരിക്കെ പരീക്ഷണഫലം എന്തായിരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടല്ല അവൻ പരീക്ഷണം നടത്തുന്നതെന്ന് സ്പഷ്ടമാകുന്നു. ഇഹത്തിൽ വച്ച് ഓരോരുത്തനും യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന് പ്രത്യക്ഷത്തിൽ വെളിപ്പെട്ട് കാണുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തൻ്റെയും പേരിൽ നടപടിയെടുക്കുവാനും വേണ്ടിയാകുന്നു അത്. അടുത്ത വചനത്തിൽ മറ്റൊരു യാഥാർത്ഥ്യം അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
0: വചനം 3. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവൻ. സബ സമാവാത്തിൻ, ഏഴ് ആകാശങ്ങളെ. ത്വിബാഖ, അടുക്കുകളായിട്ട്, അടുക്കടുക്കായി ഒന്നൊന്നോട് യോജിച്ചുകൊണ്ട്. മാ തറോ, നീ കാണുകയില്ല. ഫി ഖൽഖി റഹ്മാനി, പരമകാരുണ്യകന്റെ സൃഷ്ടിയിൽ. മിൻ തഫാവുത്തിൻ, ഒരു ഏറ്റക്കുറവും അഥവാ വൈകല്യവും. ഫർജ, എന്നാൽ നീ മടക്കി നോക്കുക. അൽബസ്വറ, ദൃഷ്ടിയെ. ഹൽ തറോ, നീ കാണുന്നുവോ, കാണുമോ. മിം ഫുതൂർ, വല്ല പിഴവും അഥവാ കീറലും പൊട്ടും.

അടുക്കുകളായ നിലയിൽ ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ. പരമകാരുണികനായിട്ടുള്ളവന്റെ സൃഷ്ടിയിൽ യാതൊരു ഏച്ചപ്പറ്റും നീ കാണുകയില്ല. എന്നാൽ നീ ഒന്ന് ദൃഷ്ടിമടക്കി നോക്കുക, വല്ല പിഴവും നീ കാണുന്നുവോ? വചനം 4. സുമ്മർജി, പിന്നെ നീ മടക്കി അഥവാ വീണ്ടും നോക്കുക. അൽബസ്വറ, ദൃഷ്ടിയെ, കണ്ണിനെ. കറത്തൈനി, രണ്ട് ആവർത്തി. യങ്കാലിബു, തിരിച്ചുവരും, മറിഞ്ഞുവരും. ഇലൈക്ക, നിന്നിലേക്ക്. അൽബസ്വറു, ദൃഷ്ടി, കാഴ്ച. ഖാസിഅൻ, നിന്ദ്യമായ നിലയിൽ അഥവാ പരാജയപ്പെട്ടുകൊണ്ട്. വഹുവ, അത്. അതാകട്ടെ, ഹസീറുൻ, പരവശപ്പെട്ട അഥവാ കുഴങ്ങിയതായിരിക്കും.

0: പിന്നെയും രണ്ടാവർത്തി നീ മടക്കുക, നീ മടക്കി നോക്കുക. നിന്ദ്യമായ നിലയിൽ നിന്നിലേക്കു തന്നെ ദൃഷ്ടി തിരിച്ചുവരുന്നതാണ്, അതാകട്ടെ പരവശപ്പെട്ടതുമായിരിക്കും.
1: വചനം മൂന്നിൻ്റെയും നാലിൻ്റെയും വിശദീകരണം. സബഅസമാവാത്തിൻ അഥവാ ഏഴ് ആകാശങ്ങളെക്കുറിച്ച് നാം ഇതിനു മുമ്പ് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ 17-ന്റെയും സൂറത്തു ത്വലാഖ് 12-ന്റെയും വ്യാഖ്യാനം നോക്കുക. അവ ഒന്ന് ഒന്നിനുമീതെ അടുക്കടുക്കായി അഥവാ തട്ടുതട്ടായി സ്ഥിതി ചെയ്യുന്നുവെന്ന് അള്ളാഹു വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഹദീസിലും ഇതിനെപ്പറ്റി പ്രസ്താവിച്ചു കാണാം. സൂറത്തുൽ മുഅ്മിനൂനിൽ വച്ച് നാം ചൂണ്ടിക്കാട്ടിയതുപോലെ നാളിതുവരെ ഒരു ആകാശത്തിൻ്റെ അതിർത്തി പോലും ക്ലിപ്തമായി നിർണയിക്കുവാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ആകാശങ്ങളുടെ എണ്ണത്തെക്കുറിച്ചോ അവയുടെ അടുക്കുകളുടെ സ്വഭാവത്തെക്കുറിച്ചോ ശാസ്ത്രം മുഖേന നമുക്ക് സൂക്ഷ്മ വിവരങ്ങൾ ലഭിക്കുവാനില്ല. ലോകസ്രഷ്ടാവായ അള്ളാഹു സൃഷ്ടിച്ചു നിയന്ത്രിച്ചു പോരുന്ന അവയെക്കുറിച്ച് അവൻ വ്യക്തമായ ഭാഷയിൽ പ്രസ്താവിച്ചിട്ടുള്ള ഏതൊരു കാര്യവും അപ്പടി വിശ്വസിക്കുവാൻ ശാസ്ത്രത്തിൻ്റെയോ മറ്റോ അനുമതി നമുക്ക് ആവശ്യവുമില്ല. ഭൗതിക വീക്ഷണകോണിൽ കൂടി നോക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ പുരോഗതി വളരെ വമ്പിച്ചതാണെന്ന വിഷയത്തിൽ നമുക്ക് തർക്കമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ സൃഷ്ടി രഹസ്യങ്ങളാകുന്ന അനന്ത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ അതിൻ്റെ സ്ഥാനം അതെത്ര വമ്പിച്ചതായിരുന്നാലും കേവലം നിസാരമാകുന്നു. ഒമാ ഊതീതും മിൻ ഇൽമിൻ ഇല്ലാ ഖലീല, നിങ്ങൾക്ക് അറിവിൽ നിന്നും അല്പമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല. സൂറത്തുൽ ഇസ്റ വചനം 85. മേൽപോട്ട് കണ്ണുമിഴിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും കാണാവുന്ന ഒരു വമ്പിച്ച നീലക്കുട എന്നുമാത്രം ആകാശത്തെപ്പറ്റി മനസ്സിലാക്കിയ പാമരന്മാരെയും ഉപഗ്രഹങ്ങളും ബഹിരാകാശ വാഹനങ്ങളും ഉപയോഗിച്ച് ചന്ദ്രനിലും മറ്റും നിരീക്ഷണം നടത്തിവരുന്ന മഹാവീരന്മാരെയും ആകാശമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന കോടാനുകോടി നക്ഷത്ര ഗോളങ്ങളെക്കുറിച്ച് അത്യത്ഭുതകരങ്ങളായ നിരവധി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര കേസരികളെയും എന്നുവേണ്ട ഓരോ മനുഷ്യവ്യക്തിയെയും അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു, പരമകാരുണികനായ അവന്റെ സൃഷ്ടിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഏറ്റക്കുറവോ വൈകല്യമോ കാണാൻ നിങ്ങൾക്ക് കഴിയുകയില്ലെന്ന്. അത്രയും പറഞ്ഞ് മതിയാക്കുന്നില്ല. അതിൽ പൊട്ടോ പൊളിവോ പോലുള്ള വല്ല പോരായ്മയും ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും പരിശോധിച്ചു നോക്കുവാൻ ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പോരാ, നിങ്ങൾ പരാജിതരായി പരവശപ്പെട്ടുകൊണ്ട് പിന്മടങ്ങുക തന്നെ വേണ്ടിവരുമെന്ന് ഖണ്ഡിതമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്യുന്നു. ഈ പ്രഖ്യാപനത്തെ മറികടക്കുവാൻ ബുദ്ധിയുള്ള മനസാക്ഷിയുള്ള വക്രതയില്ലാത്ത ഭൗതിക ഭ്രമത്താൽ ഹൃദയം മരവിക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. ആകാശഭൂമികളിലടങ്ങിയ വിവിധ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അതേസമയത്ത് അവയുടെ കർത്താവിനെക്കുറിച്ചും അവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന അദൃശ്യ മഹാശക്തിയെക്കുറിച്ചും മാത്രം ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കോ നഗ്നമായ യാഥാർത്ഥ്യങ്ങളുടെ നേരെ നിസ്സങ്കോചം കണ്ണടച്ച് നിഷേധിക്കുവാൻ ധൈര്യപ്പെടുന്ന ഹൃദയശൂന്യന്മാർക്കോ അല്ലാതെ ഈ പ്രഖ്യാപനത്തിനു മുമ്പിൽ തലകുനിക്കാതിരിക്കാൻ സാധ്യമല്ല തന്നെ. അള്ളാഹുവിൻ്റെ മഹത്വത്തിനുള്ള മറ്റൊരു ദൃഷ്ടാന്തമാണ് അടുത്ത വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് 1 മുതൽ 4 വരെ വചനങ്ങളുടെ അർത്ഥവും ആശയവും മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ നാം കേട്ടത്.
3: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ. റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്. മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനത്തിലുള്ള പാരായണം നിർവഹിക്കുന്ന പരിപാടി.

كفر والله لا يهدي القوم الظالمين أو كالذي مر على قرية

من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير.

ربنا ولا تحملنا ما لا طاقة لنا به واعف

قل اللهم مالك الملك تؤتي الملك من تشاء وتنزع

امرأتي عاقل قال كذلك الله يفعل ما يشاء قال رب اجعل لي آية

ثم إلي مرجعكم فأحكم بينكم فيما كنتم فيه تختلفون.

وَإِنَّ اللَّهَ لَهُوَ الْعَزِيزُ الْحَكِيمُ.

0: ഒന്ന്.
1: ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا

ذلك بأنهم قالوا ليس علينا في الأميين سبيل ويقولون

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റേതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ഹശർ മുതൽ സൂറ അത്തഹരീം വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ജസാക്കും അല്ലാഹു ഖൈറൻ. തൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ഹശർ മുതൽ സൂറ അത്തഹരീം വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ, സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, tune to reality.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം കൃത്യമായി പഠിക്കാനും തെറ്റുകൾ തിരുത്തി പാരായണം നന്നാക്കാനും പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന പാരായണ പഠനം ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുസമ്മിൽ 11 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് നാം പഠിക്കുന്നത്, അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മൈൻ, അമ്മാ ബഅദ്. സൂറത്തുൽ മുസമ്മിൽ 11 ആയത്ത് മുതൽ നോക്കാം. വദറുനി വമൻ അവൽ മുകദ്ദിബീന ഉലിൻ നഅമതി വമഹ്ലഹും ഖലീല. ഇന്ന ലദൈന, ഇന്ന നൂൻ മുശദ്ദദ ഒന്നായിട്ട് മണിക്ക, ലദൈന അദ് മുഫസ്സിലാണ് നീട്ടുക. അങ്കാലം വ തന്നിന് ശേഷം വാവ്, وطعاما ذا تنوين شاشا ذا لإخفاء غصة و تنوين شاشا واب نانايت منيكا عذابا أليما تنوين شاشا همزان وطم منيكين ذا إلا. يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. نترمدي نوكا بالله مشيطان بسم الله.

പിന്നെ പതിനഞ്ചാം തായത്ത് സൂറത്തുൽ മുസമ്മിൽ ഇന്നാ അർസൽന, നൂന് മുശദ്ദദയാണ്, പിന്നെ മദ്ദുണ്ട്, അപ്പോൾ മദ്ദു മുഫസിൽ. അപ്പോൾ ഇന്നാ ശ്രദ്ധിച്ചോതണ്ടാണ്. അർസൽന ഇലൈക്കും വീണ്ടും മദ്ദു മുഫസിൽ, റസൂലൻ ഷഹീദൻ, റസൂലൻ ഷാഹിദൻ, തെന്നുവിൻ ശേഷം ഷീനാണ്. കമാ അർസൽന വീണ്ടും മദ്ദു മുഫസിൽ, അർസൽന ഇല വീണ്ടും മദ്ദു മുഫസിൽ, ഫിർഔന റസൂല. ഫഅസാ ഫിർഔനു റസൂല, ഫിർഔൻ മുറക്കൊക്കെ കേട്ടോ, തഫ്ഹീമാക്കി പറയരുത്, ഫിർഔന, ഫിർ എന്ന് പറയരുത്, ഫിർ എങ്ങനെ, ഫിർഔന, ഫിർഔന, ഫിർഔൻ റസൂല. ഫഅഖദ്നാഹു അഖദം വബീല. ഫകൈഫ തത്തഖൂന ഇൻ കഫർതും, നൂനസാക്കിന് ശേഷം ഖാഫാണ്, ഇഖ്ഫാ. യൗമൻ യജഅലു, തൻവീന് ശേഷം യാ, ഇദ്ഗാം ബിഗുന്ന, ദാന ശീബ.

രണ്ടാമത്തെ കൂടി നോക്കാം. അസ്സമാഉ മദ് മുത്തസിൽ മുഫത്തിറും നൂനിസാക്കിന് ശേഷം ഫാ നന്നായിട്ട് മണിക്ക. പിന്നെ മുഫ്തിറും ബി ഇഖ്ലാബ് കാന വഅദുഹു മഫ്ഊല ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബി ഷാ മദ് മുത്തസിൽ ഫമൻ ഷാ അവിടെ നൂനിസാക്കിന് ഇഖ്ഫാ നന്നായിട്ട് മണിക്കാം.

0: ആ ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറത്ത് മുസമ്മിൽ 11 മുതൽ 19 വരെയുള്ള വചനങ്ങൾ നമുക്കായി പഠിപ്പിച്ചു നൽകിയത് മുബാറക് ബിൻ ഉമർ.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവണം.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വ്യത്യസ്തമായ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ വിവിധങ്ങളായ എപ്പിസോഡുകൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നാം പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങളും അതോടൊപ്പം തന്നെ സ്ഖലിതങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് അവയെ തിരുത്താനും പാരായണം ചെയ്യുവാനുമുള്ള രീതിയെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ. സൂറ അൽ ബഖറയിലെ 86, 87, 88 വചനങ്ങളിലെ ഇത്തരം സ്ഖലിതങ്ങളും നമ്മുടെ പിഴവുകളും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ബഹുമാനായ ഹാഫിൽ അബ്ദുൽ ശക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 86, 87, 88 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്.

بعده بالرسل وآتينا عيسى بن مريم البينات وأيدناه بروح القدس

أولئك الذين اشتروا الحياة الدنيا أولئك. ഇവിടെ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മദ്ദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. ഉലഈക അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന, അല്ലദീന ഇഷ്തറവുൽ, അല്ലദീന ഇഷ്തറവുൽ. ഇവിടെ ഇഷ്തറവുൽ എന്ന് വാവിന് ദൊമ്മുണ്ട്, വളരെയധികം ശ്രദ്ധിക്കണം. ഇഷ്തറവു ഹയ എന്നല്ല, ഇഷ്തറവുൽ, ഇഷ്തറവുൽ ഹയാദുന്യ. അതേപോലെ തന്നെ അൽ ഹയാ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. ഹയാത്തദ്ദുന്യ എന്നാണ്, ഹയാത്തിദ്ദുന്യ എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഹയാത്തി അല്ല ഇവിടെ, ഹയാത്തു ഫത്ഹാണ് ഉള്ളത്. ഹയാത്തദ്ദുന്യ ബിൽ ആഖിറതി ഫലാ യുഖഫഫു ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ഫലാ യുഖഫഫു അൻഹുമുൽ, അൻഹുമുൽ തൊണ്ടയുടെ മധ്യഭാഗം ആയിന്, അൻഹുമുൽ അദാബു വലാഹും യൂസ. സാക്കിനായ നൂന് ശേഷം സ്വാദാണ്, സ്വാദ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, അഥവാ കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും കനപ്പിക്കാൻ ശ്രദ്ധിക്കണം. യൂസ യൂസറൂൻ. വലഖദ് ആതൈന, വലഖദ് ആതൈന. ഇവിടെ വലഖദ് ദാലിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. ആതൈന മൂസൽ കിതാബ, മൂസൽ കിതാബ. വഖഫൈന ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് മേലെയാണ് അതിൻ്റെ മഖ്റജ്. ഖാ വഖഫൈന മിൻ ബഅദിഹി, മിൻ ബ സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം, ഇഖ്ലാബ് എന്ന് പറയും. അപ്പോൾ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മിൻ ബഅദിഹി ബിർറുസുൽ, മിൻ ബഅദിഹി ബിർറുസുൽ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ബിർറുസുൽ ഇങ്ങനെ ഒന്നിർത്താം. വആതൈന ഈസബിന, വആതൈന ഈസബിന, ഈസബിന എന്നല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ഈസബിന മർയമൽ ബയ്യനാതി, മർയമൽ, മറിയമ അല്ല, മർയമൽ ബയ്യനാതി. വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്, വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ് അല്ല, ബിറൂഹിൽ ഖുദുസ് ഖാഫ്, ബിറൂഹിൽ ഖുദുസ്. أفكلما جاءكم, جاءكم മുകളിൽ പറഞ്ഞതുപോലെ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് ഖദറിൽ നീട്ടണം. ജാഅകും റസൂലും ബിമ, തൻവീനു ശേഷം ബ, തൻവീനിനെ ബ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി അഥവാ മീമാക്കി മാറ്റണം. ഇവിടെ തൻവീനു ശേഷം ബ വന്നാൽ മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ലാബ്. അപ്പോൾ റസൂലും ബിമ, ഇങ്ങനെ തൻവീനിനെ മീമാക്കി മാറ്റി മറിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റസൂലും ബിമ, ബിമാ ലാ തഹ്വ അൻഫുസുകും തഹ്വ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. തഹ്വ അൻഫുസുകും, ഇനി അൻഫുസുകും സാക്കിന നൂന് ശേഷം ഫ, ഇഖ്ഫാവും ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അൻഫുസുകും, ഈ ഗുന്നയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നൂനിനെ, നൂനിന് ശേഷം ഫ വരുമ്പോൾ ഇദ്ഗാം പോലെ അംഫു അംഫു അല്ല, അൻഫുസുകും. കൃത്യമായിട്ട് ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. അൻഫുസുകും ഇസ്തക്ബർത്തും, അൻഫുസുകും ഇസ്തക്ബർത്തും അല്ല പറയേണ്ടത്, അല്ലെങ്കിൽ അൻഫുസുകും ഇസ്തക്ബർത്തും അല്ല, അൻഫുസുകും മുസ്തക്ബർത്തും, അൻഫുസുകും മുസ്തക്ബർത്തും. ഫഫരീഖൻ കദ്ദബ്തും, ഫഫരീഖൻ തൻവീന് ശേഷം കാഫ് അവ്യക്തമാക്കി മണിക്കണം. ഫഫരീഖൻ കദ്ദബ്തും, കദ്ദബ്തും, കദ്ദബ്തും അല്ല, കദ്ദബ്തും. വഫരീഖൻ തഖ്തുലൂൻ, വഫരീഖൻ തൻവീന് ശേഷം ത, ഇവിടെ ഖാഫ്മലാണ് തൻവീനുള്ളത്. അതുകൊണ്ട് തന്നെ
കനപ്പിച്ചുകൊണ്ട് മണിക്കരുത്. കാരണം ശേഷം ത ആണ്. ഫരീഖൻ തഖ്തുലൂൻ ഇങ്ങനെയാണ്. ഫരീഖൻ തഖ്തുലൂൻ അല്ല, വഫരീഖൻ തഖ്തുലൂൻ ഇങ്ങനെയാണ് ഗുന്ന ചെയ്യേണ്ടത്. وقالوا قلوبنا غلف وقالوا قلوبنا غلف غلف وقف ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, غلف ഇങ്ങനെ. അതോടൊപ്പം ഗൈനിന്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. وقالوا قلوبنا غلف علف الا غلف بل لعنهم الله بكفرهم بل لعنهم ساكنه لام ശേഷം വീണ്ടും لام ഇദ്ഗാം ചെയ്യണം. ഒന്നാമത്തെ ലാമിനെ അടുത്ത ലാമിലേക്ക് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബല്ല ബല്ലഅനഹുമുല്ലാ. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഐന് ഫതഹാണ്, സുക്കൂനല്ല. ബല്ലഅന എന്നല്ല, ബല്ലഅനഹുമുല്ലാ. ലഅനഹുമുല്ലാഹു ബല്ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലൻ. ബികുഫ്രിഹിം സാക്കിനാ മീം ശേഷം ഫ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ബികുഫ്രിഹിം ഫ, ബികുഫ്രിഹിം ഫഖലീലൻ, ഫഖലീലമ്മ തൻവീനു ശേഷം മീം ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചു കൊണ്ട് ഉച്ചരിക്കണം. ഫഖലീലമ്മ യുഅ്മിനൂൻ യുഅ്മിനൂൻ. അവസാനത്തിൽ മദ്ദ ആയതു സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പി എസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹസീൻ ഹാഫിദ് അബ്ദു ശുക്കൂർ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 86, 87, 88 വചനങ്ങളെ അത് പാരായണം ചെയ്യുമ്പോൾ സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും തെറ്റുകളെയും സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: أعوذ بالله من الشيطان الرجيم
2: إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض

0: ജസാക്കും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 258 259 വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അൽ മുൽക്കി.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപാഠം. ഓരോ ദിവസവും ഓരോ പേജ് പാരായണം നിർവഹിക്കാനും മനഃപാഠമാക്കാനും ലഭിക്കുന്ന അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 516-ാം പേജിലെ പാരായണം നമ്മൾ ശ്രദ്ധിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സയ്യിദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം കേട്ടത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 516 പേജിൻ്റെ മുഴുവനായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഖാമിദി.
1: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം ഹർമൈൻ ലൈവ് കേൾക്കുകയാണ്. മക്ക മദീന ഹർമുകളിൽ മഗ്‌രിബ് സുബ്ഹ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമമാർ അവിടെ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാണ് നമ്മൾ ഹർമൈൻ ലൈവ് പ്രോഗ്രാമിൽ കേൾക്കുക. ഇപ്പോൾ മദീന മസ്ജിദിൽ ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ പാരായണം നിർവഹിച്ച സൂറത്തു നിസാഇലെ 47 മുതൽ 59 വരെയുള്ള വചനങ്ങളും, മക്ക ഹർമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച ഷെയ്ഖ് ബദർ അൽ തുർക്കി പാരായണം നിർവഹിച്ച സൂറ ഇൻഫിത്താറിൻ്റെ പാരായണവുമാണ് നമ്മൾ കേൾക്കുക.

0: മാഷാല്ലാ, ഹറമൈൻ ലൈവ് പ്രോഗ്രാമാണ് പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. മദീന മസ്ജിദിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ പാരായണം നിർവഹിച്ച സൂറത്തു നിസാഇലെ 47 മുതൽ 59 വരെ വചനങ്ങളും, മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച് ഷെയ്ഖ് ബദർ തുർക്കി പാരായണം നിർവഹിച്ച സൂറ ഇൻഫിത്താറിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറ 1 മുതൽ 8 വരെ ആയത്തുകൾ പഠിക്കുകയാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ. പാരായണം അശ്ശേഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാഅല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ കേട്ടത് ഷെയ്ഖ് ഖലീഫ തുനൈജി പാരായണം നിർവഹിച്ച വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 1 മുതൽ 8 വരെയുള്ള ആയത്ത്. അൽ മുഅല്ലിം പ്രോഗ്രാം.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ, വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ മുൽക്ക് 5 മുതൽ 11 വരെ വചനങ്ങൾ.
5: വചനം 5. വലഖദ് സയ്യന്ന, തീർച്ചയായും നാം അലങ്കരിച്ചിട്ടുണ്ട്, ഭംഗിയാക്കിയിട്ടുണ്ട്. അസ്സമാ അദ്ദുനിയ, ഏറ്റവും അടുത്ത അഥവാ ഐഹികമായ ആകാശത്തെ. ബിമസാബീഹ, ദീപങ്ങൾ കൊണ്ട്. വജഅൽനാഹ, അവയെ നാം ആക്കുകയും ചെയ്തിരിക്കുന്നു. റുജൂമൻ, എറിയപ്പെടുന്നവ, എറിയാനുള്ളത്. ലിഷയാത്വീനി, പിശാചുക്കൾക്ക്, പിശാചുക്കളെ. വഅഅതദ്നാലഹും, അവർക്ക് നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അദാബസ്സഈർ, ജ്വലിക്കുന്ന അഗ്നിയുടെ അഥവാ നരകത്തിന്റെ ശിക്ഷ.

തീർച്ചയായും ഏറ്റവും അടുത്ത ആകാശത്തെ നക്ഷത്ര വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിട്ടുണ്ട്. അവയെ നാം പിശാചുക്കളെ എറിഞ്ഞാട്ടുന്നവയും ആക്കിയിരിക്കുന്നു. അവർക്ക് ജ്വലിക്കുന്ന അഗ്നി അഥവാ നരകശിക്ഷ നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. എണ്ണമറ്റ നക്ഷത്രങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഭൂമിയേക്കാളും എത്രയോ മടങ്ങ് വലുപ്പം കൂടിയവയും ഭൂമിയിൽ നിന്ന് ബഹുദൂരം സ്ഥിതി ചെയ്യുന്നവയുമാണ് അവ. അഥവാ ഓരോന്നും ഓരോ മഹാലോകമത്രേ. നമുക്ക് ഊഹിക്കുവാൻ പോലും സാധ്യമല്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങളും ഏതൊക്കെയോ വസ്തുക്കളും അവയിൽ നടമാടുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഭൂമിക്കുമീതെ വളരെ കമനീയമായി നിർമ്മിക്കപ്പെട്ട അതിവിശാലവും കലാമയവുമായ ഒരു പന്തലിൻ്റെ മുകൾ ഭാഗത്ത് മിന്നിത്തിളങ്ങിയും കത്തിശോഭിച്ചും കൊണ്ടിരിക്കുന്ന ദീപാലങ്കാരമായും അല്ലാഹു അവയെ ആക്കിവച്ചിരിക്കുന്നു. കൂടാതെ ആകാശത്തു വച്ച് മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചില സംസാരങ്ങളെ, പതിയിരുന്ന് കട്ടുകേൾക്കുന്ന പിശാചുക്കളെ ആട്ടിയോടിക്കുവാനുള്ള ഒരു ഏർപ്പാടും ആ നക്ഷത്രങ്ങൾ വഴി അല്ലാഹു ചെയ്തു വച്ചിരിക്കുന്നു. അഥവാ അവയിൽ നിന്ന് പുറത്തു വരുന്ന ഒരുതരം അഗ്നിജ്വാലകളാകുന്ന ഉൾക്കകൾ മൂലം പിശാചുക്കൾ എറിഞ്ഞാട്ടപ്പെടുന്നു. അങ്ങനെ ഭൂമിക്കും മനുഷ്യർക്കും അലങ്കാര വസ്തുക്കളായും പിശാചുക്കൾക്ക് അഗ്നി അമ്പുകളായും അല്ലാഹു അവയെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ആകാശം അഥവാ അസ്സമാ അദ്ദുന്യ എന്നു പറഞ്ഞത് ഭൂമിയുമായി കൂടുതൽ അടുത്തത് എന്ന ഉദ്ദേശത്തിലാകുന്നു.

0: ജിന്ന് മുതലായ സൂറത്തുകളിൽ ഖുർആൻ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അതാണ് ഇവിടെയും സൂചിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പൊതുവിൽ അംഗീകരിച്ച അർത്ഥവും അതാണ്. റജ്മ് എന്ന ധാതുവിൽ നിന്നുള്ളതാണ് റുജൂമ്. ഈ ധാതുവിന് എറിയുക, എറിഞ്ഞാട്ടുക, എറിഞ്ഞുകൊല്ലുക, ആട്ടിയോടിക്കുക, തുരത്തുക, ശപിക്കുക, ശകാരിക്കുക, ആരോപിക്കുക, തള്ളിക്കളയുക, ഊഹിക്കുക, എയ്യുക എന്നീ അർത്ഥങ്ങളെല്ലാം വരുന്നതാണ്. എല്ലാം അതതു സന്ദർഭം കൊണ്ട് മനസ്സിലാക്കേണ്ടതാകുന്നു. ഏതോ ചിലർ മാത്രം അതിന് ഊഹങ്ങൾ അഥവാ ഊഹത്തിന് വിധേയമായവ ധനൂനൻ എന്ന് അർത്ഥം കൽപ്പിച്ചു കാണാം. നക്ഷത്രങ്ങളുടെ ഗതിവിഗതികളെ അടിസ്ഥാനമാക്കി ഭാവി കാര്യങ്ങളെക്കുറിച്ചും മറ്റും ഗണിച്ചു പറയുന്ന ജ്യോത്സ്യക്കാരും രാശിനോട്ടക്കാരുമാകുന്ന മനുഷ്യപിശാചുക്കളുടെ ഊഹങ്ങൾക്ക് നക്ഷത്രങ്ങൾ ഇടമായി തീരുന്നു എന്നാണ് അപ്പോൾ ആ വാക്യത്തിന്റെ താൽപര്യം. ഈ അർത്ഥം സ്വീകരിച്ചാൽ തന്നെയും അവമൂലം പിശാചുക്കൾ എറിഞ്ഞാട്ടപ്പെടുന്നുവെന്നുള്ളതിന് ഈ വാക്യം ഒരു പ്രകാരത്തിലും എതിരാകുന്നില്ല. ഇത് ഒരു വിഷയം, അത് മറ്റൊരു വിഷയം. അത്രമാത്രം, പിശാചുക്കളുടെ കട്ടുകേൾവിയെയും അവരെ ഉൾക്കകൾ കൊണ്ട് എറിഞ്ഞാട്ടുന്നതിനെയും നിഷേധിക്കുന്ന യുക്തിവാദക്കാരായ ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഈ ധനൂനൻ എന്ന അർത്ഥം പൊക്കിപ്പിടിച്ചുകൊണ്ട് ആ വിഷയകമായി വന്നിട്ടുള്ള എല്ലാ ഖുർആൻ വചനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഇവരെപ്പറ്റി സൂറത്തുൽ ഹിജ്റിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഒന്നും പ്രസ്താവിക്കുന്നില്ല.
1: വചനം 6, വാക്കർത്ഥം. വലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്കുണ്ട്, ബി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൽ, അദാബു ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷ, വബിഇസ, വളരെ ചീത്ത, അൽ മസീർ, തിരിച്ച് അഥവാ മടങ്ങിയെത്തുന്ന സ്ഥലം.
2: وللذين كفروا بربهم عذاب جهنم وبئس المصير.
1: തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർക്ക് ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ ശിക്ഷയുണ്ട്. ആ തിരിച്ചെത്തുന്ന സ്ഥലം വളരെ ചീത്ത. വചനം 7. ഇദാ ഉൽഖു, അവർ ഇടപെട്ടാൽ, ഫീഹ, അതിൽ, സമിഊലഹ, അതിന് അവർ കേൾക്കും, ഷഹീഖൻ, ഒരു ഗർജനം, അലർച്ച, അട്ടഹാസം, ഉഗ്രശ്വാസം, വഹിയ, അത് തഫൂർ, തിളച്ചുമറിയുകയും അഥവാ ശോഭിക്കുകയും ചെയ്യും.

അവർ അതിൽ ഇടപെട്ടാൽ അതിന് ഒരു ഗർജനം അവർ കേൾക്കുന്നതാണ്, അതാകട്ടെ തിളച്ചു മറിഞ്ഞുകൊണ്ടുമിരിക്കും. വചനം 8. വാക്കർത്ഥം തക്കാദു, അത് ആകാറാകും. തമയ്യസു, വേർപെട്ടു പോകുക. മിനൽ ഗൈദി, ഉഗ്രകോപത്താൽ, കഠിന കോപം നിമിത്തം. കുല്ലമാ ഉൽഖിയ, ഇടപെടുമ്പോഴെല്ലാം. ഫീഹ, അതിൽ. അതിലേക്ക്. ഫൗജുൻ, ഒരു കൂട്ടം, സംഘം. സഅലഹും, അവരോട് ചോദിക്കും. ഖസനതുഹ, അതിലെ പാറാവുകാർ, കാവൽക്കാർ. അലം യഅതികും, നിങ്ങൾക്ക് വന്നിരുന്നില്ലേ, നിങ്ങൾക്ക് വന്നില്ലേ. നദീർ, താക്കീതുകാരൻ.

കോപം നിമിത്തം അത് പൊട്ടിച്ചിതറി വേർപെട്ടു പോകുമാറാകും. ഓരോ കൂട്ടം ആളുകൾ അതിൽ ഇടപെടുമ്പോഴൊക്കെ അതിലെ പാറാവുകാർ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരുന്നില്ലേ? വചനം 9 വാക്കർത്ഥം. ഖാലു, അവർ പറയും, ബല, ഇല്ലാതെ, ഉണ്ട്. ഖദ് ജാഅന, തീർച്ചയായും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. നദീർ, താക്കീതുകാരൻ. ഫകദ്ദബ്നാ,

എന്നാൽ ഞങ്ങൾ വ്യാജമാക്കി. വഖുൽന, ഞങ്ങൾ പറയുകയും ചെയ്തു, മാ നസ്സലല്ലാഹു, അല്ലാഹു ഇറക്കിയിട്ടില്ല, മിൻ ഷൈഇൻ, ഒരു വസ്തുവും, ഇൻ അൻതും, നിങ്ങളല്ല, ഇല്ലാ ഫീ ദലാലിൻ, വഴിപിഴവിലല്ലാതെ, ദുർമാർഗത്തിലല്ലാതെ, കബീർ, വലുതായ.

അവർ പറയും, ഇല്ലാതെ, തീർച്ചയായും ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ വ്യാജമാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു, അല്ലാഹു യാതൊന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ വലുതായ വഴിവിഴവിലല്ലാതെ മറ്റൊന്നും അല്ല. വചനം 10. വഖാലൂ, അവർ പറയുകയും ചെയ്യും, ലൗ കുന്ന, ഞങ്ങളായിരുന്നെങ്കിൽ, നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നു, ഔ നഅഖിലു, അല്ലെങ്കിൽ ബുദ്ധി കൊടുത്തിരുന്നു, മനസ്സിരുത്തിയിരുന്നു, ഗ്രഹിച്ചിരുന്നു, മാ കുന്ന, ഞങ്ങളാകുമായിരുന്നില്ല, ഫീ അസ്ഹാബിൻ, ആൾക്കാരിൽ, കൂട്ടരിൽ, അസ്സഈർ, ജ്വലിക്കുന്ന അഗ്നിയുടെ നരകത്തിൻ്റെ.

0: അവർ വീണ്ടും പറയും, ഞങ്ങൾ കേൾക്കുകയോ ബുദ്ധി കൊടുത്തു മനസ്സിലാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാരിൽ ആകുമായിരുന്നില്ല. വചനം 11 വാക്കർത്ഥം: ഫഅതറഫു, അങ്ങനെ അവർ സമ്മതിക്കും, ഏറ്റുപറയും. വിദംബിഹിം, തങ്ങളുടെ കുറ്റത്തെപ്പറ്റി, തങ്ങളുടെ പാപത്തെപ്പറ്റി. ഫസുഹഖൻ, അപ്പോൾ വിദൂരം, ശാപം, നാശം. ലി അസ്ഹാബിസ്സഈർ, ജ്വലിക്കുന്ന നരകത്തിന്റെ ആൾക്കാർക്ക്.
1: ഫഅതറഫു ബിദംബിഹിം ഫസുഹഖൻ ലി അസ്ഹാബിസ്സഈർ,
0: അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറഞ്ഞു സമ്മതിക്കുന്നതാണ്. അപ്പോൾ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാർക്ക് വിദൂരം അഥവാ ശാപം. 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം: സത്യനിഷേധികളായ അവിശ്വാസികളെ നരകത്തിലിടുമ്പോഴത്തെ സന്ദർഭം അള്ളാഹു വിവരിക്കുകയാണ്. അത്യുഗ്രമായ ഉഷ്ണതാപവും അതികഠോരമായ കോപതാപവും നിമിത്തം സ്വയം പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറിപ്പോകുമാറ് തിളച്ച് വമിച്ച് എരിപൊരികൊള്ളുന്ന നരകം അവരുടെ നേരെ ഇരമ്പികർജിക്കും. അന്നേരം കുറ്റവാളികളുടെ അട്ടഹാസവും ഭയപ്പാടും നിലവിളിയും എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഓരോ കൂട്ടം ആളുകളെയും നരകത്തിലേക്ക് വലിച്ചിടുമ്പോൾ അവരോട് അതിലെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ ചോദിക്കും, ഈ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നതിന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ലേ? നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതുപോലെ ദയതോന്നാത്ത പരുഷ സ്വഭാവികളും കഠോരന്മാരും. ഖിലാദുൻ ശിദാദ്, ഈ ചോദ്യം അവരെ കൂടുതൽ വ്യാകുലമാക്കുമെന്ന് വ്യക്തമാണ്. തങ്ങളുടെ പക്കൽ വന്നുപോയ തെറ്റ് അങ്ങേ അറ്റത്തെ വിനയത്തോടെ അവർ തുറന്ന് സമ്മതിക്കും. ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന പ്രവാചകന്മാർ വരാതിരുന്നിട്ടില്ല, എങ്കിലും ഞങ്ങളവരെ നിഷേധിച്ച് തള്ളിക്കളയുകയും പരിഹസിക്കുകയുമാണ് ഉണ്ടായത്. അയ്യോ, അന്ന് അത് കേട്ടനുസരിക്കുകയും ബുദ്ധി ഉപയോഗിച്ച് മനസ്സിരുത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഈ അനുഭവത്തിന് ഇടവരില്ലായിരുന്നു. പക്ഷേ ഈ അവസരത്തിൽ കുറ്റസമ്മതം കൊണ്ട് ഫലമില്ലല്ലോ. കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കണിക പോലും ഇനി അവർക്ക് പ്രതീക്ഷിക്കുവാനില്ലാത്ത വണ്ണം വിദൂരത്തിലും ശാപത്തിലുമാണവരുള്ളത്. ആദനല്ലാ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാളും തന്നെ സ്വർഗത്തേക്കാൾ നരകത്തിനാണ് താൻ അർഹനെന്ന് ബോധ്യം വരാത്തവരുണ്ടാവുകയില്ല എന്ന് ഒരു നബിവചനത്തിൽ വന്നിരിക്കുന്നു. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറ മുൽക്ക് 5 മുതൽ 11 വരെ വചനങ്ങൾ.
3: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം.
4: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇല്ലാ മൗതതനൽ ഊലാ വമാ നഹ്നു ബിമുഅദ്ദബീൻ. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 59-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിച്ച ഒരു സ്വർഗാവകാശി സ്വർഗത്തിലുള്ള തൻ്റെ കൂട്ടുകാരുമായി സംസാരിക്കുന്ന സംസാരമാണ് തൊട്ടുമുകളിലും ഈ വചനത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തനിക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിച്ച കാര്യം അനുസ്മരിച്ചുകൊണ്ട് ആ വിശ്വാസി പറയുന്നു, ഇനി നമുക്ക് മരണമില്ലല്ലോ. ഇല്ലാ മൗതതനൽ ഊല, നമ്മുടെ ആദ്യത്തെ മരണമല്ലാതെ. വമാ നഹ്നു ബിമുഅദ്ദബീൻ, നമ്മൾ ശിക്ഷിക്കപ്പെടുന്നവരും അല്ലല്ലോ. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഫീ ഖൗലിഹി തബാറക വ തആല ലി അഹ്ലിൽ ജന്ന, ഈ വചനത്തിൽ അള്ളാഹു സ്വർഗാവകാശികളോട് പറയുന്ന കാര്യമാണ്. സൂറത്തു തൂറിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, കുലു വഷ്റബു ഹനീഅം ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് കാരണമായി സന്തോഷപൂർവം ഭക്ഷിച്ചുകൊള്ളുക, കുടിച്ചുകൊള്ളുക. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഖൗലുഹു ഹനീഅൻ, അല്ലാഹുവിൻ്റെ വചനത്തിൽ ഹനീഅൻ എന്ന പദപ്രയോഗം അഥവാ സന്തോഷപൂർവം അല്ലെങ്കിൽ മംഗളങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലാ യമൂതൂന ഫീഹ ഫഇൻദഹ ഖാലു, അവർ മരിക്കുകയില്ല ആ സ്വർഗലോകത്തിൽ. അതാണ് അവർ പറഞ്ഞത്, അഫമാ നഹ്നു ബിമയ്യിതീൻ ഇല്ലാ മൗതതനൽ ഊലാ വമാ നഹ്നു ബിമുഅദ്ദബീൻ, നമ്മൾ ഇനി മരിക്കുകയില്ലല്ലോ, നമ്മുടെ ആദ്യ മരണമല്ലാതെ അഥവാ നമ്മൾ ദുനിയാവിൽ വച്ച് മരിച്ച ആ മരണമല്ലാതെ, വമാ നഹ്നു ബിമുഅദ്ദബീൻ, നമ്മൾ ശിക്ഷിക്കപ്പെടുന്നവരും അല്ലല്ലോ. അതുപോലെ തന്നെ ഇമാം ഹസനുൽ ബസ്വരി റഹ്മഹുള്ള പറയുന്നു, അലിമു അന്ന കുല്ല നഈമിൻ, അവർ മനസ്സിലാക്കി എല്ലാ അനുഗ്രഹവും, ഫഇന്നൽ മൗത യഖ്തഉഹു, ആ അനുഗ്രഹങ്ങളെല്ലാം അവസാനിക്കുന്നു മരണത്തോടുകൂടി. ഫഖാലു, അതുകൊണ്ടവർ പറഞ്ഞു, അഫമാ നഹ്നു ബിമയ്യിതീൻ ഇല്ലാ മൗതതനൽ ഊലാ വമാ നഹ്നു ബിമുഅദ്ദബീൻ. ഖീല ലഹും, ലാ, ഇത് പറയുന്ന അവരോട് പറയപ്പെടും, ഇല്ല, ഇനി നിങ്ങൾക്ക് മരണമില്ല. ഖാലു, അപ്പോഴാണ് അവർ പറയുക, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം, തീർച്ചയായും ഇതാകുന്നു മഹത്തായ വിജയം. സൂറത്തു സ്വാഫാത്തിലെ 60-ാമത്തെ വചനം കൂടിയാകുന്നു അത്, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം, തീർച്ചയായും ഇതു തന്നെയാകുന്നു മഹത്തായ വിജയം. യഖൂലു ഇന്ന ഹാദാ ലഹുവൻ നജാത്തുൽ അളീം, തീർച്ചയായും ഇതാകുന്നു മഹത്തായ വിജയം. മിമ്മാ കുന്ന ഫിദ്ദുനിയാ നഹ്ദറു മിൻ ഇഖാബില്ലാ, ഞങ്ങൾ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടിരുന്നു. വ ഇദ്റാകി മാ കുന്ന ഫീഹി നുഅമ്മിലു ബിഈമാനിനാ വത്വാഅതി റബ്ബിനാ വത്വാഅതിനാ റബ്ബിനാ, ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും ഞങ്ങളുടെ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട നിമിത്തം അള്ളാഹു തന്ന ഈ സ്വർഗലോകം, ഇതാകുന്നു അതിമഹത്തായ വിജയം. വഹാകദാ നജ്ജല്ലാഹു ദാലികൽ മുഅ്മിൻ, അപ്രകാരം അള്ളാഹു ആ വിശ്വാസിയെ രക്ഷിച്ചു. മിൻ കൈദി ഖരീനിഹി അൽ കാഫിർ, തൻ്റെ അവിശ്വാസിയായ ആ കൂട്ടുകാരനിൽ നിന്ന്. വറബത അലാ ഖൽബിഹി, ആ വിശ്വാസിയുടെ മനസ്സിന് അള്ളാഹു കെട്ടുറപ്പ് നൽകി. വല്ലാഹു യഹ്ദി മൻ യശാഉ, അല്ല ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു നേർമാർഗത്തിലാക്കുന്നു. വയഅസിമു, അള്ളാഹു സുരക്ഷിതത്വം നൽകുന്നു. വയുആഫി ഫതുലൻ, അള്ളാഹു അനുഗ്രഹം നൽകുന്നു. വയുദില്ലു മൻ യശാ, അല്ല ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴിപിഴപ്പിക്കുന്നു. വയഖ്ദലു വയബ്തലി അദല, അതുപോലെ തന്നെ അള്ളാഹു ചില ആളുകളെ കൈവിടുന്നു, അവർ പരീക്ഷണത്തിന് വിധേയരാകുന്നു. ആ കാര്യമാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്നു, വഫിൽ ഖുർആനിൽ കരീമി മിസാലുൻ ആഖറു ലിൽ മഖ്ദൂലീനൽ മഫ്തൂനീൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് വിദൂരമായ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാതെ പോയ ചില ആളുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഖുർആനിലെ മറ്റു ചില സൂറത്തുകളിലും കാണാൻ സാധിക്കും. ഉദാഹരണമായി സൂറത്തുൽ ഫുർഖാനിലെ 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ, വയൗമ യഅദ്ദു ളാലിമു അലാ യദൈ യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا ويوم يعض الظالم على يديه അക്രമി തന്റെ വിരൽ കടിക്കുന്ന കൈ കടിക്കുന്ന ദിവസം യഖൂലു അവൻ പറയും യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല ഞാൻ പ്രവാചകന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു യാ വൈലത്ത എന്റെ നാശമേ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ഞാൻ ഇന്ന ആളെ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു ലഖദ് അദല്ലനി അനിദ്ദിക്രി യഥാർത്ഥ സന്ദേശത്തിൽ നിന്ന് അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു ബഅദ ഇദ് ജാഅനി എനിക്കാ സന്ദേശം വന്നതിനു ശേഷം വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല ശൈത്വാൻ മനുഷ്യനെ കൈവിട്ട് കളയുന്നവനാകുന്നു സൂറത്തുൽ ഫുർഖാനിനെ ഫുർഖാനിലെ 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ റുവിയ അന്ന ഹാദിഹിൽ ആയാത്ത് നസലത്ത് ഫി ഉഖ്ബത്ത് ബിൻ അബി മുഈദ് വ ഉബൈ ബിൻ ഖലഫ് ഹദീസിന്റെ ഈ ആയത്തിന് തഫ്സീറിൽ അള്ളാഹുൽ ബയാൻ എന്ന തഫ്സീറിൽ കാണാം ഈ വചനം അവതീർണമായത് ഉഖ്ബത്ത് ബിൻ അബി മുഈദിന്റെയും ഉബൈ ബിൻ ഖലഫിന്റെയും വിഷയത്തിലാകുന്നു വകാന ഉഖ്ബത്ത് ബിൻ അസ്ലം വകാന ഉഖ്ബ അസ്ലം ഫലം യസൽ ബിഹി ഉബൈ ഹത്ത ഇർതദ് ഈ ഉഖ്ബ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്ന ഉബൈ കാഫിറായിക്കൊണ്ടാണ് മരണപ്പെട്ടത് വലാക്കിന്നൽ ഇബറ ബി ഉമൂമി ലഫ്ളി ലാ ബി ഖുസൂസി സബബ് പക്ഷേ ആരുടെ വിഷയത്തിലാണ് അവതീർണം നടന്നതെങ്കിലും ഇതിൽ പറയുന്ന വിഷയങ്ങൾ എല്ലാവർക്കും ബാധകമാകുന്നു ഫകുല്ലു ളാലിമിൻ അത്വാഅ ഖലീലഹു ഏതൊരു അക്രമിയായ മനുഷ്യൻ തന്റെ കൂട്ടുകാരൻ അനുസരിക്കുന്നുവോ ഫിൽ കുഫ്രി കുഫറിൽ തന്റെ കൂട്ടുകാരൻ അനുസരിക്കുന്നുവോ ഹത്ത മാത അലാ ദാലിക് ആ അവസ്ഥയിലായിരിക്കും അവൻ മരണപ്പെടുക യജിരി ലഹു മിസ്ലമാ ജറാ ലി ഇബ്നു അബി മുഈദ് ഈ തഫ്സീറിൽ പറഞ്ഞതുപോലെ ഇബ്നു അബി മുഈദിന് സംഭവിച്ച ആ ദുരന്തം പോലെ അതേപോലെ തന്നെ നാം ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത് ആരാണ് നമ്മുടെ ഉത്തമിത്രം എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാകുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ് ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന നീ വിശ്വാസിയുമായിട്ടല്ലാതെ കൂട്ടുകൂടരുത് വലാ യഅ്കുൽ തുആമക ഇല്ലാ തഖിയുൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കാൻ ഇടയാകരുത് ലാ തുസാഹിബ് ഇല്ലാ മൻ ഇദാ ദക്കർത അല്ലാഹ അആനക നീ അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ നിന്നെ സഹായിക്കുന്നവന്റെ കൂടെയല്ലാതെ നീ കൂട്ടുകൂടരുത് വഇദാ നസീത ദക്കറക നീ അള്ളാഹുവിനെ വിസ്മരിക്കുമ്പോൾ നിന്നെ ഓർമ്മിപ്പിക്കുന്നവനെയല്ലാന്റെ കൂടെയല്ലാതെ നീ കൂട്ടുകൂടരുത് വഇദാ നൂദിയ ഹയ്യ അലസ്സലാ ഖാമ മഅക ഹയ്യ അലസ്സലാ നമസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ ആ നമസ്കാരത്തിലേക്ക് പോകുന്നവൻ്റെ കൂടെയാണ് നീ കൂട്ടുകൂടേണ്ടത് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നാളെ പരലോകത്ത് അത്തരത്തിലുള്ള കൂട്ടുകാർ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന പരലോകബോധത്തോടുകൂടി ജീവിക്കുന്ന കൂട്ടുകാരായിരിക്കും തീർച്ചയായും ഒരു വിശ്വാസിക്ക് ശുപാർശകരായി രംഗത്ത് വരിക സ്വഹീഹായ ഹദീസിൽ വിശ്വാസികൾക്ക് വേണ്ടി ശുപാർശ പറയും എന്ന് പറഞ്ഞ ആ ഗണത്തിൽ ആ ഹദീസിൽ കാണാൻ സാധിക്കും സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ച ഒരു വിശ്വാസി എന്നാൽ ഉന്നതമായ പദവിയിൽ എത്തിപ്പെട്ട മറ്റൊരു വിശ്വാസി തൻ്റെ കൂട്ടുകാരനായ വിശ്വാസി ആ സ്വർഗാവകാശിയായ സ്വർഗത്തിൽ പ്രവേശിച്ച കൂട്ടുകാരന് വേണ്ടി ശുപാർശ പറയുന്നതിലൂടെ ഉന്നതമായ സ്ഥാനത്തിലേക്ക് അവൻ ഉയർത്തപ്പെടും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അത്തരത്തിലുള്ള ഉത്തമന്മാരായ കൂട്ടുകാരുടെ കൂട്ടുകെട്ടാണ് ഏറെ ആഗ്രഹിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന, പരലോകബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നിടത്ത് അവരുടെ കൂട്ടുകാരെക്കുറിച്ചും പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, ഫമാലനാ മിൻ ഷാഫിഈൻ, അത്തരം ആളുകൾ നാളെ പരലോകത്ത് വെച്ച് പറയുന്നു, വലാ സ്വദീഖിൻ ഹമീം, ഇവിടെ ഞങ്ങൾക്ക് ശുപാർശ പറയാൻ ശുപാർശകന്മാരില്ല, അതേപോലെ തന്നെ ഞങ്ങളെ സഹായിക്കുന്ന ഉറ്റ ചങ്ങാതിമാരുമില്ല. ഈ കാര്യം അവർക്ക് ബോധ്യപ്പെടുന്നത് നാളെ പരലോകത്ത് വെച്ചുകൊണ്ടായിരിക്കും. പലപ്പോഴും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ മറ്റു പല കാര്യലബ്ധിക്കും വേണ്ടി ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ കൂട്ടുകൂടുന്ന, ആ കൂട്ടുകെട്ടിലൂടെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ പോലും ഏർപ്പെടുന്ന സഹോദരന്മാരെ, അതേപോലെ സഹോദരികളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വിലപിക്കേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ചാകണം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അല്ലാഹു ഖുർആനിൽ സൂറത്തു ത്വാഹായിൽ പറയുന്നു, തീർച്ചയായും അന്ത്യനാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അകാദു ഉഖ്ഫീഹ, ഞാനതിനെ മറച്ചുവെച്ചിരിക്കുന്നു. അതെന്നാണ് സംഭവിക്കുക, എപ്പോഴാണ് സംഭവിക്കുക എന്ന കാര്യം. ലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ തസ്അ, ഓരോരുത്തരും ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്. ഫലാ യസുദ്ദന്നക അൻഹ, അതിനെ തൊട്ട് നിന്നെ തടയരുത്. മല്ലാ യുഅ്മിനു ബിഹ, അതിൽ വിശ്വസിക്കാത്ത ആളുകൾ, സൗഹൃദത്തിൻ്റെ പേരിൽ, ചങ്ങാത്തത്തിൻ്റെ പേരിൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും വിലക്കിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കൂട്ടുകാർക്കു വേണ്ടി, കൂട്ടുകാരികൾക്കു വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്ന ആളുകൾ ഇത്തരം വചനങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കേണ്ടതാകുന്നു. ഫലായസുദ്ദന്നക്, നിന്നെ തടയാതിരിക്കട്ടെ. അൻഹാ, അള്ളാഹുവിനുള്ള വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, മല്ലായു മിനുബിഹ, അതിൽ വിശ്വസിക്കാത്ത ആളുകൾ, അതേപോലെ തന്നെ വത്തബഅഹവാഹ്, തന്നിഷ്ടത്തെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ, ഫതർദ, അതുമൂലം അവർ നാശത്തിൽ അകപ്പെട്ടിരിക്കുന്നു. സഹോദരന്മാരെ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇത്തരത്തിൽ ചങ്ങാതിയെ തെരഞ്ഞെടുക്കുമ്പോൾ, കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുമ്പോൾ ഓരോ വിശ്വാസിയും സൂക്ഷിക്കേണ്ട കാര്യം ധാരാളമായി ഉണർത്തിയത് കാണാൻ സാധിക്കും. അൽ മർഉ അലാ ദീനി ഖലീലി, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. ഫല്യന്ദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും നോക്കട്ടെ ആരെയാണ് താൻ കൂട്ടുകാരനായി സ്വീകരിച്ചതെന്ന്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, തഖ്വാബോധത്തോടുകൂടി ജീവിക്കാൻ സഹായിക്കുന്ന കൂട്ടുകാരെ സ്വീകരിക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണെന്നത് നമുക്ക് അറിയുന്ന യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഓരോരുത്തരും സംസാരിക്കുകയും പരസ്പരം കൈമാറുകയും പരസ്പരം എത്തിക്കുകയും ചെയ്യുന്ന പല സന്ദേശങ്ങളും, അത് അല്ലാഹുവോ പ്രവാചകനോ പഠിപ്പിച്ചതോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ രേഖപ്പെട്ടതോ ആയ കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. മറിച്ച് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ പലപ്പോഴും അന്ധവിശ്വാസങ്ങളും അതേപോലെയുള്ള തെറ്റായ വിശ്വാസങ്ങളും അത് പ്രചരിപ്പിക്കാൻ സഹായകമാകുന്ന അത്തരം സന്ദേശങ്ങളാണ് പരസ്പരം ആളുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരം അവസ്ഥകളിൽ പരലോകബോധത്തിന് സഹായിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന സന്ദേശങ്ങൾ, മെസ്സേജുകൾ പരസ്പരം കൈമാറാൻ, അത് പരസ്പരം ഫോർവേഡ് ചെയ്യാൻ നാം ശ്രമിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ തരത്തിലുമുള്ള ഖുർആനിനും ഹദീസിനും വിരുദ്ധമായ ഏത് സമീപനങ്ങളുണ്ടോ തീവ്രവാദപരമായ കാര്യങ്ങളാകട്ടെ, അതേപോലെ തന്നെ വിശ്വാസ വൈകല്യങ്ങളാകട്ടെ, അത്തരം കാര്യങ്ങളെ പ്രമാണബദ്ധമായി നാം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അതിലേക്ക് നമ്മുടെ കൂട്ടുകാരെ നയിക്കുകയും അത്തരം കാര്യങ്ങൾ പരസ്പരം കൈമാറുകയും അങ്ങനെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ശരിയായ റൂട്ടിൽ, ശരിയായ മാർഗത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അള്ളാഹുവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീർച്ചയായും അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി പ്രബോധനം ചെയ്യുന്ന, അത് മറ്റുള്ളവർക്ക് കൈമാറുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, സൂക്ഷ്മതാബോധത്തോടെ ജീവിക്കുന്നവരിൽ, അതുമൂലം നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
3: ജസാകുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ്.
5: أعوذ بالله من الشيطان الرجيم.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
5: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.

من قبل فالله خير حافظا وهو أرحم الراحمين.

ومن قبل ما فرطتم في يوسف فلن

فاطر السماوات والأرض أنت ولي في الدنيا والآخرة

وما تسألهم عليه من أجر إن هو إلا ذكر للعالمين.

ويسبح الرعد بحمده والملائكة من خيفته ويرسل

والذين يصلون ما أمر الله به أن يوصل ويخ

ويقول الذين كفروا لولا أنزل عليه آية من ربه

وفي ذلك بلاء من ربكم عظيم وإذ تأذن

ينذر الناس يوم يأتيهم العذاب فيقول الذين ظلموا

0: ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപാഠം, പേജ് 518, സാദൽ ഗാമിദി.

0: ഇപ്പോൾ കേട്ടത് മനപ്പാഠം, പേജ് 518, സാദൽ ഹാമിദി.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആനിലെ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്ക് വന്നേക്കാവുന്ന അബദ്ധങ്ങളും തെറ്റുകളും തിരുത്തപ്പെടേണ്ടതുണ്ട്. പാരായണം നിർവഹിക്കുന്നത് പൂർണാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്നത് നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുമ്പോഴാണ്. ഖുർആനിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി സ്വഹ്ബി അജ്മാഇൻ. അമ്മാ ബഅദ്. ഇനി മുദ്ദസ്സിർ 53-ാമത്തെ ആയത്ത്. കല്ലാ ബല്ല ബല്ല ആ രണ്ട് ലാമത്ത് തൊട്ട് വന്നുകൊണ്ട് ഒന്നിച്ച് ഉച്ചരിച്ചാൽ മതി. ബല്ല യഖാഫുനൽ ആഖിറ കല്ലാ മദ് മുംഫസിൽ ഇന്നഹു നൂൻ മുശദ്ദദ തദ്കിറ ഇന്നഹു അവിടെ ചെറിയൊരു ഹു കഴിഞ്ഞിട്ട് അല്പം ചെറിയ മദ് ഫമൻ ഷാ നൂനുസാക്കിനു ശേഷം ഷീന് ഇഖ്ഫാ ഷാ മദ് മുത്തസിൽ ذكر أما يذكرون إلا أن يشاء الله إلا أن مد منفصل أن يشاء نون ساكنك الشاشم أن يشاء نون ساكن يا أن إدغام بغن يشاء مد متصل هو أهل التقوى وأهل المغفرة أترى له أقول دوادام أبقى سورة أوساني كيان

0: المغفرة.
1: هو أهل التقوى وأهل المغفرة.
0: اللهم اغفر لنا يا غفار. ഇനി അടുത്ത സൂറത്ത് നോക്കാം. അടുത്ത സൂറത്ത് അൽ മുസമ്മിൽ, സൂറത്തുൽ മുസമ്മിൽ നോക്കാം. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹ മദ് മുൻഫസിൽ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവിൻഖുസ് അവിൻ നൂൻ സാക്കിനു ശേഷം ഖാഫാണ് ഇഖ്ഫാ, മിൻഹു ഇൽഹാർ നൂൻ സാക്കിനു ശേഷം ഹ, أو زد عليه ورتل القرآن ترتيلا. إنا سنلقي عليك قولا ثا تنوين ششم ثا أنا إنا نون نون مشددة ناشئة الليل هي أشد وطؤا وطؤا وطؤا تنوين ششم واو. إن لك في النهار إن نون مشددة ഒന്നായിട്ട് മണിക്കുക, പിന്നെ പിന്നഹാരി അവിടെ അങ്ങനെ തന്നെ. സബഹൻ തവീല, ആ ഇന്നലക്ക അത്ര മതി. അക്വാമുക്കയില വരെ ആറായത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഇനി ഏഴാം താഴത്ത് ഇന്നലക്ക നൂൻ മുശദ്ദത നന്നായിട്ട് മണിക്ക. പിന്നെ വീണ്ടും നഹാർ സുബഹാന്ത തന്വിന് ശേഷം ത്വാ വദ്കുരിസ്മ റബ്ബിക വതബത്തലിലൈഹി തബ്തീല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ വദ് മുഫസിൽ വത്തഖിദുഹു വഖീല വക്കീല വസ്ബിർ അലാ മാ യഖൂലൂന വഹജ്റുഹും ഹജ്റൻ ജ തന്വിന് ശേഷം ജീം ഇഖ്ഫാ ആണ് നന്നായിട്ട് മണിക്കാം.

0: ശരി, ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാ അല്ലാ. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നമുക്ക് ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്നവരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികളിനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
4: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.
4: أعوذ

0: فاجر.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തജ്വീദ് പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. എന്താണ് മദ്ദ്, അതിൻ്റെ നിയമങ്ങളും തജ്വീദ് പഠനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് അബ്ദുല്ല സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പാരായണ നിയമങ്ങൾ സഹിതം ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും സഹായകമായിക്കൊണ്ടാണ് തജ്വീദ് പഠനം എന്നുള്ള പേരിലുള്ള ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ വ്യത്യസ്തമായ എപ്പിസോഡുകളിലൂടെ തജ്വീദ് നിയമങ്ങളുടെ പ്രാഥമികമായ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു വച്ചത് തജ്വീദ് നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നിയമമായിട്ടുള്ള അഹ്കാമുൽ മീമു സാക്കിന, സാക്കിനായ മീമിൻ്റെ വിധികൾ എന്നതിനെ സംബന്ധിച്ചായിരുന്നു. സാക്കിനായ്മീമിൻ്റെ വിധികൾ അത് മൂന്നെണ്ണമാണ്: അൽ ഇൽഹാർ, അൽ ഇദ്ഗാം, അൽ ഇഖ്ഫ. അല്ലെങ്കിൽ അൽ ഇൽഹാറു ഷഫവി, അൽ ഇദ്ഗാമു സഗീർ, ഔ ഇദ്ഗാമുൽ മുതമാത്തിലൈൻ മൂന്നാമത്ത്, വൽ ഇദ്ഗാം വൽ ഇഖ്ഫാഉ ഷഫവി. ഇൽഹാറു ഷഫവി, ഇഖ്ഫാഉ ഷഫവി, വൽ ഇദ്ഗാമു സഗീർ തുടങ്ങിയ മൂന്ന് നിയമങ്ങൾ സംക്ഷിപ്തമായി അതിൻ്റെ ആയത്തുകൾ ഉദാഹരണ സഹിതം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി തജ്വീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാഠത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നും ചില പാഠങ്ങൾ ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാ ശ്രോതാക്കളും തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വിഷയങ്ങൾ ഇത് കേൾക്കുകയും തങ്ങളുടെ ഖുർആൻ പാരായണത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പ്രായോഗികമായ തലത്തിൽ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഹ്കാമുൽ മദ്യ വൽ ഖസർ, മദ്ദിൻ്റെയും ഖസറിൻ്റെയും നിയമങ്ങൾ. നമ്മൾ കേട്ടിട്ടുണ്ടാകും മദ്ദ്, അതുപോലെ മദ്ദുമായി മദ്ദിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ, ഇനങ്ങളും സംഗതികളുമൊക്കെ. ഏതായിരുന്നാലും അല്പം നമുക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാം ലളിതമായി തന്നെ, ഉദാഹരണങ്ങൾ സഹിതം. അറബി ഭാഷയിൽ ഓരോ അക്ഷരങ്ങൾക്കും അത് അതിനെ നീട്ടുവാനും അതിന് പ്രത്യേകമായ രൂപത്തിൽ ഉച്ചരിക്കുവാനും ഓരോ അക്ഷരങ്ങൾക്കും അങ്ങനെ ഉണ്ടാകും. അക്ഷരങ്ങളെ നീട്ടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ടാകും, ചുരുക്കി ഉച്ചരിക്കുന്ന, നീട്ടാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ അക്ഷരങ്ങളാണ് നീട്ടി ഉച്ചരിക്കേണ്ടത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് നീട്ടാതെ ചുരുക്കി ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉലമാ ഉ തജ്വീദ് അല്ലെങ്കിൽ ഉലമാ ഉൽ ലുഗൽ അറബിയ, അറബി ഭാഷ പണ്ഡിതന്മാരും തജ്വീദ് പണ്ഡിതന്മാരും അതിന് നിശ്ചിതമായ കാഴ്ചകളും അതുപോലെ നിർണിതമായ അതിന് എത്ര നീട്ടണം എന്നുള്ളതിൻ്റെ അതിൻ്റെ തോതുകളും നിശ്ചയിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. നിശ്ചിതമായ സ്ഥലങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായി നീട്ടേണ്ടത്, ഇന്ന സ്ഥലങ്ങളിൽ നീട്ടാൻ പാടില്ല എന്ന് അവർ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തജ്വീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമെല്ലാം പഠിതാക്കളെല്ലാം ഈ തജ്വീദ് നിയമങ്ങളിൽ പ്രധാനപ്പെട്ട മദ്ദിൻ്റെ നിയമങ്ങൾ അതെപ്പോഴാണ് നീട്ടേണ്ടത്, എപ്പോഴൊക്കെയാണ് അത് നീട്ടാതെ ഓതേണ്ടത് തുടങ്ങിയ സംഗതികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മദ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്. മദ്ദ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം സിയാദത്ത് എന്നാണ്. അൽ മദ്ദു ഫിൽ ലുഗത്തി അസ്-സിയാദ, വർദ്ധനവ് എന്നാണ് അർത്ഥം. സാങ്കേതികപരമായി തജ്വീദിൻ്റെ നിർവചനപ്രകാരം മദ്ദ് എന്ന് പറഞ്ഞാൽ അൽ മദ്ദു ഹുവ ഇഖാലത്തു സൗതി ബി ഹർഫി മദ്ദി മിൻ ഹുറൂഫിൽ ഇല്ല, ബി ഹർഫിൻ മദ്ദി മദ്ദി മിൻ ഹുറൂഫി അൽ ഇല്ല, അഥവാ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ. അറബി ഭാഷയിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് അക്ഷരമാണ്, അലിഫ്, അതുപോലെ വാവ് മദ്ദിയ, യ മദ്ദിയ. അഥവാ അലിഫിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ്, വാവിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മ്, യാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ. ഇങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് അക്ഷരങ്ങൾ അലിഫ് വാവ് യ ഈ മൂന്ന് സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ ഈ മൂന്ന് രൂപത്തിൽ വരുമ്പോഴാണ് അതിനെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ആ അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നീട്ടുന്ന ശബ്ദം നീട്ടി ഉച്ചരിക്കുക, ഇഖാലത്തു സൗത്ത് നീട്ടി ഉച്ചരിക്കുക എന്നുള്ളതാണ് മദ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായും മൂന്ന് തരത്തിലാണ് മദ്ദുകൾ ഉള്ളത്. ഒന്ന് മദ്ദ് ലാസിം, മറ്റൊന്ന് മദ്ദ് വാജിബ്, മറ്റൊന്ന് മദ്ദ് ജായിസ്. ഒന്ന് അനുവദനീയമായത്, മറ്റൊന്ന് നിർബന്ധമായത്, മറ്റൊന്ന് അനിവാര്യമായത്. ലാസിം, വാജിബ്, ജായിസ്, ഈ മൂന്ന് ഇനങ്ങളാണ് മദ്ദിൻ്റെ ഇനങ്ങളായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എവിടെ വന്നാലും, അതായത് ഹർഫുൽ മദ്ദ് എവിടെ വന്നാലും നീട്ടുക എന്നുള്ളതല്ല. ഇപ്പോൾ ഹംസത്തുൽ വസൽ എന്ന് പറയുന്ന ഹംസ, അത് ഹർഫ് മദ്ദിന് ശേഷമാണ് വരുന്നതെങ്കിൽ, ഹർഫ് മദ്ദിന് ശേഷമാണ് അലിഫ് വാവ് യാന് ശേഷമാണ് ഹംസത്തുൽ വസൽ വരുന്നതെങ്കിൽ അവിടെ നീട്ടാൻ പാടില്ല, അതിനെ കസർ ചെയ്യണം. അതിനാണ് കസർ എന്ന് പറയുന്നത്, മദ്ദിൻ്റെ വിപരീതമാണ് കസർ, നീട്ടാതിരിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ രണ്ട് മദ്ദിൻ്റെ അക്ഷരത്തിന് സുക്കൂനാണ്, അതുപോലെ മറ്റൊന്നിലെ ഹംസത്തുൽ വസൽ അതിനേക്ക് ചേർക്കുമ്പോൾ അതിനും സുക്കൂനായി വരും, സുക്കൂനായി വരും. അതുപോലെ ഹർഫുൽ മദ്ദും ഹർഫു സാക്കിനും കൂടി വരുമ്പോൾ അത് ഹംസയെ കളയും, അത് രണ്ട് കൂട്ടി യോജിപ്പിച്ച് ഓതുമ്പോൾ ആ സമയത്ത് മദ്ദ് അവിടെ ഉച്ചരിക്കുകയില്ല, എന്നാൽ മദ്ദിൻ്റെ അക്ഷരം അവിടെ എഴുതുകയും ചെയ്യും. ഖുർആനിൽ പല ഉദാഹരണങ്ങളും കാണാൻ സാധിക്കും. ഉദാഹരണം സൂറത്തുൽ ബഖറയിൽ ثم أتم الصيام إلى الليل ثم أتم الصيام إلى الليل ഈ ആയത്തിൽ ثم أتم എന്നാണ്, أتم എന്നവിടെ അലിഫ് വാവിന് സുക്കൂന്, വാവിന് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ലം. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അതിമു എന്നാണ്, പക്ഷെ അതിന് ശേഷം വരുന്നതിന് ഹംസത്തുൽ വസൽ വരുന്നത് കൊണ്ട് അവിടെ രണ്ട് ഇൽതിഖാഉ സാക്കിനൈൻ, രണ്ട് സുക്കൂനുകൾ, മദ്ദിൻ്റെ അക്ഷരത്തിൻ്റെ സുക്കൂനും അതുപോലെ അതിന് ശേഷം വരുന്ന അലിഫിൻ്റെ അതിൻ്റെ സുക്കൂനും കൂടി വന്നതുകൊണ്ട് ആ മദ്ദ് അവിടെ നീട്ടുകയില്ല, ആ സമയത്ത് അവിടെ കസറാണ് ഒതുന്നത്. അപ്പോൾ ഇതാണ് ഒരു സംഗതി. രണ്ട് സുക്കൂനുകൾ ഉച്ചാരണത്തിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ ആദ്യത്തെ ഹർഫ് ഇല്ലത്തിൻ്റെ അക്ഷരമല്ല, സാധാരണ സഹീഹായ ഹർഫ് അലിഫും വാവും യാവും അല്ലാത്ത അക്ഷരവും ആണെങ്കിൽ അതുപോലെ തന്നെ അത് പിന്നെ സാക്കിനായ ഹർഫിന് ശേഷമാണ് ഹംസത്തുൽ വസൽ കടന്നു വരുന്നെങ്കിൽ അവിടെയും നമ്മൾ നീട്ടി ഓതുകയില്ല, അവനെ കസറാക്കി കൊണ്ടുപോകും. വലാ തൻസൗൽ ഫളല ബൈനകും വമിനൻ നാസി മൻ യഖൂലു ആമന്ന. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവിടെ കസറാക്കിയാണ് ഓതുന്നത്. അപ്പോൾ മദ്ദ് എന്ന് പറഞ്ഞാൽ നീട്ടുക, അതിന് വിപരീതമാണ് കസർ, ചുരുക്കുക. ഇപ്പോൾ മദ്ദിനെ നമ്മൾ ഭാഷാർത്ഥം പറഞ്ഞു, അതിൻ്റെ സാങ്കേതിക അർത്ഥം പറഞ്ഞു, ഭാഷാർത്ഥം നീട്ടുക, അൽ മത്ലു വൽ ഇഖാല വൽ സിയാദ വർദ്ധനവ് എന്നർത്ഥം. മദ്ദൽ ഹർഫു യമുദ്ദുഹു ഐ തവ്വലഹു നീട്ടി എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഇസ്തിലാഹിയായിട്ട് സാങ്കേതികപരമായിട്ട് ശബ്ദം നീട്ടുക, മദ്ദിൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് ശബ്ദം നീട്ടുക, അതായത് സാധാരണ നിലക്ക് ഉള്ള മദ്ദിനെ നീട്ടുന്നതിനേക്കാൾ കൂടുതൽ നീട്ടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹറൂഫുൽ മദ് മൂന്നെണ്ണമാണെന്ന് പറഞ്ഞു. അൽ അലിഫു സാകിനത്തുൽ മഫ്തൂഹു മാ ഖബലഹ വൽ വാവു സാകിനത്തുൽ മദ്മൂമു മാ ഖബലഹ വൽ യാഉ സാകിനത്തുൽ മക്സൂറു മാ ഖബലഹ. സാക്കിനായ അലിഫ് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ഫതഹ്, സാക്കിനായ വാവ് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മ്, സാക്കിനായ യായ് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കസർ. ഇതാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. പിന്നെ മദ്ദിൻ്റെ ഇനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പല തരത്തിൽ അതിനെ ഇനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു തരം നമ്മൾ നേരത്തെ പറഞ്ഞത് ലാസിം, വാജിബ്, ജായിസ്, മൂന്ന് തരത്തിൽ മദ്ദുകളുണ്ട്. വേറെ നിലക്ക് തരംതിരിക്കുകയാണെങ്കിൽ രണ്ട് നിലക്ക് തരംതിരിക്കാം. ഒന്ന് മദ്ദു തൊബീഇ അല്ലെങ്കിൽ മദ്ദുൽ അസ്ലി, അതായത് മദ്ദിൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുള്ള അലിഫു വാവ് യാഅ് എന്നീ അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വന്നിട്ടുള്ള പദങ്ങൾ, ആ പദങ്ങൾ അത് എന്താണ്? മദ്ദു തൊബീഇയാണ് അല്ലെങ്കിൽ മദ്ദുൽ അസ്ലിയാണ്. മദ്ദുൽ അസ്ലി എന്ന് പറഞ്ഞാൽ രണ്ട് അലിഫിൻ്റെ ഖദറാണ് അവിടെ നീട്ടുക. ഖാല, ഖീല തുടങ്ങിയിട്ടുള്ളത് മദ് അസ്ലിയാണ് അവിടെ. അതിൽ ആ രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിൽ മാത്രമേ അവിടെ നീട്ടുകയുള്ളൂ. എന്നാൽ രണ്ടാമത്തെ ഇനം മദ്ദുൽ ഫർഇ അല്ലെങ്കിൽ മദ്ദു സായിദ്, അതെന്താണ്? ഈ രണ്ട് ഈ അക്ഷരത്തിന് പുറമെ അധികം നീട്ടുന്നത്, കൂടുതലായി നീട്ടുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ് പിന്നെ മദ്ദുൽ ഫർഇക്ക് ഉള്ളത്. മദ്ദുൽ ഫർഇക്ക് രണ്ട് കാരണമാണ് ഉള്ളത്. ഒന്ന് സുക്കൂൻ കാരണത്താൽ, മറ്റൊന്ന് ഹംസ കാരണത്താൽ. അഥവാ ഹംസക്ക് മുമ്പ് മദ്ദിൻ്റെ ഏതെങ്കിലും അക്ഷരങ്ങൾ കടന്നു വരിക, അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം സുക്കൂനിൻ്റെ മുമ്പ് മദ്ദിൻ്റെ അക്ഷരം കടന്നു വരിക, സുക്കൂനിൻ്റെ മുമ്പ് മദ്ദിൻ്റെ അക്ഷരം കടന്നു വരിക, അത് അപ്പോഴാണ് മദ്ദ് ലാസിം എന്ന മദ്ദുണ്ടാകുന്നത്. എന്നാൽ ഹംസക്ക് മുമ്പ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ കടന്നു വരുമ്പോഴാണ് മദ്ദ് ജായിസും മദ്ദ് വാജിബും ഉണ്ടാകുന്നത്. അതുതന്നെ മദ്ദ് മുത്തസിൽ മദ്ദ് വാജിബിന് പറയും, മദ്ദ് മുംഫസിൽ മദ്ദ് ജായിസിന് പറയും. അപ്പോൾ ഇതൊക്കെ മദ്ദ് രണ്ട് നിലക്ക് അതിനെ തരംതിരിക്കാന്ന് പറഞ്ഞു. ഒന്ന് മദ്ദ് ലാസിം, വാജിബ്, ജായിസ് എന്ന നിലക്ക്, അതല്ലെങ്കിൽ രണ്ട് നിലക്ക് മദ്ദ് അസലി, മദ്ദ് ഫറഈ. ആ മദ്ദ് ഫറഈയിൽ പെട്ടതാണ് ഈ മൂന്നെണ്ണം, മദ്ദ് ജായിസും വാജിബും ലാസിമും. ഇനി ഓരോ തരം ഓരോ മദ്ദുകളും പിന്നെ മദ്ദിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓരോ മദ്ദുകളും അതിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു മദ്ദു തബീഇ, മദ്ദുൽ അസ്ലി. ആ മദ്ദുൽ അസ്ലിക്ക് മൂന്ന് അവസ്ഥകളുണ്ട്. മദ്ദുൽ അസ്ലി അല്ലെങ്കിൽ മദ്ദു തബീഇ, മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും പദത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട മൂന്ന് അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, നിർത്തി ഓതുമ്പോഴും അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോഴും ആ മദ്ദിനെ നിലനിർത്തിക്കൊണ്ടുള്ള അവസ്ഥ. അത് എങ്ങനെയാണ്? ഹർഫുൽ മദ്ദ്, മദ്ദിൻ്റെ അക്ഷരം ആ കലിമത്തിൻ്റെ മധ്യഭാഗത്തായി വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം അഥവാ മധ്യഭാഗത്ത് ആ കലിമത്തിൻ്റെ നടുവിലായിക്കൊണ്ട് നീട്ടുന്ന മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും അക്ഷരം കടന്നു വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം രണ്ട് ഹർഫുകളോ അത് കൂടുതലോ ഉള്ളതെങ്കിൽ അവസാനത്തിൽ ഹർഫ് മുത്തഹരിക്കും അഥവാ ഹറക്കത്തുള്ളതാണെങ്കിൽ ഹംസയല്ലാത്ത ഹർഫുകളും ആണെങ്കിൽ അതിനെ നിലനിർത്തും. അതായത് മദ്ദിൻ്റെ അക്ഷരം ഒരു കലിമത്തിൻ്റെ മധ്യത്തിൽ കടന്നു വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം രണ്ടോ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവസാന കലിമത്ത് അല്ലെങ്കിൽ അതിനുള്ള മുമ്പിലുള്ള അതിനുശേഷമുള്ള കലിമത്ത് ഹറക്കത്തുള്ള അക്ഷരവുമാണെങ്കിൽ ഹറക്കത്തുള്ള അക്ഷരങ്ങളും ആണെങ്കിൽ അതിനെ വഖഫിൻ്റെ സന്ദർഭത്തിലും ചേർത്തി ഓതുന്ന സന്ദർഭത്തിലും അതിനെ നിലനിർത്തിക്കൊണ്ടാണ് ഓതുക. ഉദാഹരണത്തിൽ അബ്സാറുഹും തജ്അലൂനഹു വഫീഹ, ഇവിടൊക്കെ മദ്ദിൻ്റെ അക്ഷരമുണ്ട്, അത് വഖഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോഴും ഒരുപോലെ തന്നെയാണ് ഓതുന്നത്, ആ മദ്ദിനെ അതിൽ നിലനിർത്തുന്നു. അതാണ് മാ യസ്ബുത്തു വസ്ലൻ വഖഫൻ, വസലിൻ്റെ സന്ദർഭത്തിലും വഖഫിൻ്റെ സന്ദർഭത്തിലും അതിനെ നിലനിർത്തിക്കൊണ്ട് ഓതുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ അഥവാ മദ്ദുൽ അസ്രിയെ പറ്റിയാണ് പറയുന്നത്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും പദത്തിൽ വന്നാൽ അതിനെ വഖഫിൻ്റെയും വസലിൻ്റെയും അഥവാ ചേർത്തി ഓതുന്നതിൻ്റെയും നിർത്തി ഓതുന്നതിൻ്റെയും സന്ദർഭത്തിൽ ഓതുന്ന അതിനെ ഉച്ചരിക്കുന്ന അതിനെ നിലനിർത്തുന്ന അവസ്ഥയാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്തത് മാ യസ്ബുത്തു വസ്ലൻ വയഹ്ദുഫു വഖഫൻ, ചേർത്തി ഓതുമ്പോൾ അതിനെ നിലനിർത്തുകയും എന്നാൽ നിർത്തി ഓതുമ്പോൾ അതിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒഴിവാക്കുകയും ചെയ്യുന്നത് അവസ്ഥ അതെപ്പോഴാണ്? സിലത്ത് ഹാ ഉൽ ലമീർ, ഹാ ഉൽ ലമീർ, ഹു എന്ന് ഹി എന്നൊക്കെ ഒരു ലമീറായിട്ട് ഒന്നിൻ്റെ കൂടെ വരുന്ന അതിനാണ് ഹാ ഉൽ ലമീർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് മുത്തഹരിക്കായ അക്ഷരങ്ങൾക്ക് നടുവിലായി ഇടയിലായിക്കൊണ്ട് വരുന്ന ഹാ എ, ആ ഹാ ഉൽ ലമീറിൻ്റെ സിലത്ത്, അതിനെ സിലത്ത് ചെയ്യുക അഥവാ അത് നീട്ടിക്കൊണ്ട് ഓതുക. ഉദാഹരണത്തിൽ ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, ലാ തുഹർരിക് ബിഹി എന്നിവിടെ നമ്മൾ ചേർത്തി ഓതുമ്പോഴാണ് ലാ തുഹർരിക് ബിഹി ലിസാനക നോദ. ബിഹി എന്നതിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ നിർത്തുകയാണെങ്കിൽ ലാ തുഹർരിക് ബിഹി അവിടെ ബിഹി എന്ന് ഓതുകയില്ല. അതുപോലെ ഫഅക്റമഹു വനഅമഹു വനഅമഹു വനഅമഹു എന്നാണ് അവിടെ അത് ചേർത്തി വസ്ൽ ചെയ്ത് ഓതുമ്പോൾ, ചേർത്തി ഓതുമ്പോൾ വനഅമഹു എന്ന് പറയും. അത് നിർത്തുന്നത് കൊണ്ട് വനഅമഹ് എന്ന് പറയും. അതിനെ വസ് അതിനെ എന്ത് ചെയ്യില്ല, നീട്ടുകയില്ല. അപ്പോൾ ഹാ ഉൽ ലമീറിൻ്റെ സില അതിനെന്ത് ചെയ്യും? മാ യസ്ബുത്തു വസ്ലൻ വയഹ്ദുഫു വഖഫൻ, ചേർത്തി ഓതുമ്പോൾ അതിനെ സ്ഥിരപ്പെടുത്തും, അത് നിർത്തി ഓതുമ്പോഴാണെങ്കിലും നിർത്തുകയാണെങ്കിലോ അതിനെ നീട്ടുകയില്ല. അത് ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. മൂന്നാമത്തത് മാ യസ്ബുത്തു വഖഫൻ വയഹ്ദുഫു വസ്ലൻ, നിർത്തി ഓതുമ്പോൾ നിർത്തുമ്പോൾ സ്ഥിരപ്പെടുത്തുകയും എന്നാൽ ചേർത്തി ഓതുമ്പോൾ സ്ഥിരപ്പെടുത്താതിരിക്കുകയും കളയുകയും ചെയ്യുന്ന അവസ്ഥ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ ഉള്ള മദ്ദിൻ്റെ അക്ഷരങ്ങളുള്ള ചില കലിമത്തുകളിൽ ഉണ്ടാകാറുണ്ട്. മദ്ദു തബീഇയുടെ ഒരവസ്ഥ മൂന്നാമത്തെ അവസ്ഥയാണത്. അഥവാ അൽ അലിഫുൽ മുബ്ദല മിനത്തൻവീൻ, അത് പല അവസ്ഥകളുണ്ട്, പല ഇനങ്ങളുണ്ട്. അതായത് വഖഫിൻ്റെ സന്ദർഭത്തിൽ മദ്ദുണ്ടാവും എന്നാൽ ചേർത്തി ഓതുമ്പോൾ മദ്ദുണ്ടാകുകയും ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിൽ അലിഫ് തൻവീന് കൊണ്ട് നിർത്തുന്ന ആയത്തുകളിൽ ഇപ്പോൾ ബഷീറം അവിടെ നദീറോ എന്നുള്ളത് അവിടെ നീട്ടുന്നത് വഖഫിൻ്റെ സന്ദർഭത്തിലാണ്. എന്നാൽ ആ ആയത്ത് വേറെ ആയത്തിനോട് അല്ലെങ്കിൽ ചേർത്തി ഓതുകയാണെങ്കിലോ നദീറം എന്ന് അതിന് ശേഷമുള്ളതിനോട് ചേർത്തിയാണ് ഓതുന്നത്, നദീറോ എന്ന് അവിടെ എന്തെങ്കിലും നീട്ടുകയില്ല. മദ് ഇവൽ എന്ന് അതിന് പറയാറുണ്ട്. അഥവാ അലിഫ് തൻവീന് കൊണ്ട് നിർത്തുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അവിടെ നീട്ടുന്നത്, അല്ലാത്ത സന്ദർഭത്തിൽ നീട്ടുകയില്ല. അപ്പോൾ മദ് തബീഇ അഥവാ മദ് അസലിയുടെ മൂന്നവസ്ഥകളാണ് പറഞ്ഞത്. നിർത്തുമ്പോഴും അതുപോലെ ചേർത്തി ഓതുമ്പോഴും സ്ഥിരപ്പെടുത്തുന്ന മദ്, അത് മദ്ദിൻ്റെ അക്ഷരം ആ കലിമത്തിൻ്റെ മധ്യത്തിലായി നടുവിലായി വരികയും ശേഷം രണ്ടോ അതിൽ കൂടുതൽ അക്ഷരങ്ങൾ ഉണ്ടാവുകയും ആ അക്ഷരങ്ങൾ അവസാനത്തിൽ ഹംസയല്ലാതെ വരികയും ചെയ്യുമ്പോൾ അതിനെ നിർത്തി ഓതുമ്പോഴും ചേർത്തി ഓതുമ്പോഴും അതിനെ സ്ഥിരപ്പെടുത്തുന്നു. രണ്ടാമത് നിർത്തി ഓതുമ്പോൾ കളയുകയും ചേർത്തി ഓതുമ്പോൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നത് അത് ഹാ ഉൽ ലമീറിൻ്റെ സിലത്ത്, അതിനെ നീട്ടുന്നത് അത് നീട്ടുക എന്നുള്ളത് ചേർത്തി ഓതുമ്പോൾ മാത്രമാണ്. നിർത്തി ഓതുമ്പോൾ, നിർത്തുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ അതിനെ കളയും. മൂന്നാമത്തത് നിർത്തുമ്പോൾ സ്ഥിരപ്പെടുത്തുന്ന മദ്ദ്, ചേർത്തി ഓതുമ്പോൾ കളയുന്നത്, അത് തൻവീൻ ഫത്ഹ് ആയിക്കൊണ്ട് അലിഫ് തൻവീൻ ആയിക്കൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ മദ്ദ് നിലനിർത്തുകയും ചേർത്തി ഓതുമ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും മദ്ദുകളുടെ ഇനത്തിലെ ആദ്യത്തെ ഇനമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്, മദ്ദു തബീഇ മദ്ദുൽ അസ്ലി, അടിസ്ഥാനപരമായ മദ്ദ്, തബീഇയായ സ്വതസിദ്ധമായ രീതിയിലുള്ള മദ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കലിമത്തിൽ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരങ്ങളുണ്ടെങ്കിൽ അതിനെ രണ്ട് അലിഫിൻ്റെ കതിറിൽ നീട്ടുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതാണ് അതിൻ്റെ തബീഇയായ മദ്ദിൻ്റെ തോത്. അത് എപ്പോഴൊക്കെയാണ് നമ്മൾ മദ്ദായിട്ട് നീട്ടുന്നത്, ഏത് സന്ദർഭത്തിലാണ് നമ്മൾ നീട്ടാത്തത് തുടങ്ങിയ മൂന്നവസ്ഥകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും മദ്ദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് നീട്ടേണ്ടടുത്ത് നീട്ടുകയും, നീട്ടാൻ പാടില്ലാത്തടുത്ത് അല്ലെങ്കിൽ നീട്ടേണ്ടടുത്തില്ലാത്ത് നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടുകയും, അങ്ങനെ നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടിക്കൊണ്ട് തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. എന്താണ് മദ്ദ്, അതിൻ്റെ നിയമങ്ങളും എന്ന വിഷയത്തിൽ ഇന്നത്തെ തജ്വീദ് പഠനം എപ്പിസോഡ് അവതരിപ്പിച്ചത് ബഹുമാനനായ അബ്ദുള്ള സമീർ മദീനി.
4: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
5: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ റേഡിയോ പ്രോഗ്രാമിൻ്റെ ഈയൊരു മുന്നോട്ട് പോക്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകനിൽ നിന്ന് കേൾക്കുകയും അത് അധ്യാപകൻ്റെ കൂടെ പാരായണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ് അൽ മുഅല്ലിം പ്രോഗ്രാം നാം കേൾക്കാറുള്ളത്. ഇന്ന് നാം കേൾക്കുന്നത് രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് എന്നത്തെയും പോലെ ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: അൽ മുഅല്ലിം ഇവിടെ സമാപിക്കുന്നു. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: ഹൃദയവസന്തം വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സോഫാത്ത് 66-67 വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فإنهم لآكلون منها فمالئون منها البطون ثم إن لهم عليها لشوبا من حميم. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 66-67 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 65-ാമത്തെ വചനവും 66-ാമത്തെ വചനവുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. 66-ാമത്തെ വചനം ഫഇന്നഹും, തീർച്ചയായും അവർ അഥവാ നരകാവകാശികൾ, ലആകിലൂന, ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു, മിൻഹ, ആ സഖൂമിൽ നിന്ന്, ഫമാലിഊന, എന്നിട്ടവർ നിറക്കുന്നവരാകുന്നു, മിൻഹ, അതിൽ നിന്ന്, അൽബുതൂൻ, വയറുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അവർ ഭക്ഷിക്കുന്നവരാണ് എന്നല്ല അള്ളാഹുവിൻ്റെ പ്രയോഗം, അവർ ഭക്ഷിക്കുന്നവർ തന്നെയാകുന്നു. ഏറ്റവും മോശമായ, വളരെ വൃത്തികെട്ട ആ ഭക്ഷണം അവർ കഴിക്കാൻ തയ്യാറാകും. മാത്രമല്ല, ഒരൽപ്പം കഴിച്ച് അവർ അവസാനിപ്പിക്കുകയല്ല. അള്ളാഹുവിൻ്റെ പരാമർശം വയറ് നിറയെ അവർ ഭക്ഷിക്കും എന്നതാണ്. നഊദു ബില്ലാ. സഹോദരങ്ങളെ, ഏതെങ്കിലും തരത്തിൽ ഭക്ഷണത്തിന് ഒരു അരുചി അനുഭവപ്പെട്ടാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചീത്ത മണം അനുഭവപ്പെട്ടാൽ, അതൊരിക്കലും കഴിക്കാൻ തയ്യാറാവാത്തവരാണ് നമ്മൾ. മാത്രമല്ല, അഥവാ കഴിച്ചാൽ തന്നെയും നമ്മൾ അതിൻ്റെ പ്രയാസം കാരണം അത് ഛർദ്ദിക്കാൻ പോലും കാരണമായിത്തീരും. എന്നാൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫഹാദാ ഹുവ ത്വഅമു അഹ്ലിന്നാർ, ഇത് നരകാവകാശികളുടെ ഭക്ഷണമാകുന്നു. വമിനൽ മഅറൂഫി അന്നൽ ഇൻസാന ഇദസ്തഖ്ബഹ ശൈഅൻ ലം യഅകുലുഹു, ഏതെങ്കിലും

0: മോശമായ ഒരവസ്ഥ ഭക്ഷണത്തിനുണ്ടായാൽ മനുഷ്യനത് ഭക്ഷിക്കാറില്ല. ഇതാ അക്കല ഷൈ അൻ ഫലം യസ്തസ്ഹുഹു, അഥവാ കഴിക്കാണെങ്കിൽ തന്നെ അവന് അത് താഴോട്ടിറക്കാൻ കഴിയാറില്ല. ഇതാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ അവസ്ഥ. ഇല്ല അന്ന അഹ്ലന്നാർ യഅകുലൂന മാ യസ്തഖ്ബിഹൂന വലാ യസ്തസീഖൂൻ. എന്നാൽ നരകക്കാരുടെ അവസ്ഥ, അവർ ഈ മോശപ്പെട്ട, ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഈ ഭക്ഷണം അവർ കഴിക്കാൻ തയ്യാറാകുന്നു. വമഅദാലിക് യംലഊന മിൻഹുൽ ബുതൂൻ, അതവർ കഴിക്കും എന്നല്ല, അവർ അതുകൊണ്ട് വയറു നിറക്കുന്നു. അള്ളാഹുവിൻ്റെ വചനത്തിൽ ഫമാലിഊന മിൻഹൽ ബുതൂൻ, അവർ അതിൽ നിന്ന് വയറു നിറക്കുന്നവരാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അല്ലാമ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ذكر تعالى انهم ياكلون من هذه الشجره التي لا اشبع منها ولا اقبح من منظرها مع ما هي عليه من سوء الطعم والريح والطبع. ഏറ്റവും മോശമായ ഗന്ധമുള്ള, ഏറ്റവും രുചിയിൽ മോശപ്പെട്ട, അതേപോലെ തന്നെ അതിന്റെ പ്രകൃതിയിലും മോശമായ ആ ഭക്ഷണം അവർ കഴിക്കുന്നു. فَإِنَّهُمْ لَيَضْطَرُّونَ إِلَى إِلَّا إِلَى الْأَكْلِ مِنْهَا. അവർ കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. لِأَنَّهُمْ لَا يَجِدُونَ إِلَّا إِيَّاهَا, അതല്ലാത്തൊരു ഭക്ഷണം അവരുടെ മുമ്പിലില്ല. وَمَا فِي مَعْنَاهَا كَمَا قَالَ تَعَالَى, സൂറത്തുൽ ഗാശിയയിൽ അള്ളാഹു പറഞ്ഞതുപോലെ ആ ഭക്ഷണം ആർത്തിയോടുകൂടി അവർ കഴിക്കും. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ദരീഇ, അവർക്ക് ദരീഇൽ നിന്നല്ലാതെ ഭക്ഷണമില്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഇ, ആ ഭക്ഷണമാകട്ടെ വിശപ്പ് മാറ്റുകയോ പോഷണം നൽകുകയോ ചെയ്യുന്നില്ല. മുഫസ്സിരീങ്ങൾ ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, മരുഭൂമിയിൽ ഒട്ടകങ്ങൾക്ക് പോലും കഴിക്കാൻ കഴിയാത്ത വളരെ ശക്തമായ മുള്ളുള്ള ഒരുതരം ചെടിയാണ് ദൊരീ എന്നത്. ആ ഭക്ഷണമാണ് നരകാവകാശികൾ ആർത്തിയോടുകൂടി കഴിക്കുന്നത്. അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് നാം ഏവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹദീസിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു, ഇത്തഖുല്ലാഹ ഹഖ തുഖാതീ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനം ഓതിയിട്ടാണ് ഇത് പറഞ്ഞത്. ഫലൗ അന്ന ഖത്റത്തൻ മിനർ സഖൂം ഖത്റത്ത്, സഖൂമിൽ നിന്ന് ഒരു തുള്ളിയെങ്ങാനും, ഫീ ബിഹാരി ദുനിയാ, ഭൂമിയിലെ സമുദ്രത്തിൽ വീണിരുന്നെങ്കിൽ, ലഅഫ്സദത് അലാ അഹ്ലിൽ അർദി മആയിഷഹും ഫകൈഫ ബിമൻ യകൂനു തആമ, അത് ഭൂമുഖത്തുള്ള മനുഷ്യരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുമായിരുന്നു. അപ്പോൾ അത് ഭക്ഷണമായ ഒരു ജനതയുടെ അവസ്ഥ എന്തായിരിക്കും? അത് ഭക്ഷണമായി നൽകപ്പെടുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു തുള്ളി എങ്ങാനും ഈ ഭൂമിയിൽ വീണിരുന്നെങ്കിൽ അത് ഭൂമുഖത്തുള്ള മനുഷ്യരുടെ ജീവിതത്തെ ഫസാദാക്കുമായിരുന്നു എന്നാണ് പ്രവാചകൻ തിരുമേനി പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നത്. അള്ളാഹു ആ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ല വിശദീകരിക്കുന്നു, അൻത ലാ തംലഉ മിൻഹുൽ ബത്വൻ വ ഇന്നമാ തഅകുലു ബിഖദരി ദറൂറ ഫഖത് ലൗ ഹാലത് അൻ തംലഅ ബത്വനക അബത് അലൈക നഫ്സക്, നീയെങ്ങാനും ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതൊരിക്കലും തന്നെ നിനക്ക് കഴിക്കാൻ കഴിയില്ല. അഥവാ നീ അതിന് നിർബന്ധിതനായാൽ തന്നെ നീ വയറ് നിറച്ചും ഒരിക്കലും കഴിക്കുകയില്ല. അങ്ങനെ കഴിക്കാൻ ശ്രമിച്ചാൽ നിന്റെ ശരീരം അതിന് വഴങ്ങുകയില്ല. വലൗ അന്നക മലഅതഹു ലഔശക അൻ തതഖയ്യ, അഥവാ കഴിച്ചാൽ തന്നെ അത് നീ ഛർദ്ദിക്കാതിരിക്കുകയില്ല. ലാക്കിൻ ഫിന്നാർ യുഅസ്സബൂന ബിദാലിക്. ഇത് ഭൂമിയിലുള്ള ഏതെങ്കിലും തരത്തിൽ അരോചകരമായ വളരെ മോശമായൊരു ഭക്ഷണത്തിൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. എന്നാൽ നരകത്തിലെ അവസ്ഥ, അവർ നരകക്കാർ, അവർക്ക് ഈ ഭക്ഷണം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുന്നു. ഫലാ യഅ്കുലൂന ബിഖദ്രിൽ ഹാജ, അവർ ആവശ്യത്തിന് കഴിക്കുമെന്നല്ല അല്ലാഹു പറഞ്ഞത്. ബൽ യംലഊന ബുതൂനഹും യഅ്കുലു വയഖൂൽ ഹാത് ഹാത്. ആ ഭക്ഷണം കിട്ടുമ്പോൾ അവർ വയറ് നിറച്ച് കഴിക്കുകയും അതാവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങോട്ട് തരൂ, ഇങ്ങോട്ട് തരൂ എന്നവർ ആവശ്യപ്പെടുന്നു. സഹോദരങ്ങളെ, സഹോദരികളെ, നരകത്തെക്കുറിച്ചുള്ള ഇത്തരം പരാമർശങ്ങൾ നമ്മുടെ മനസ്സുകളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാൻ അവനെ സൂക്ഷിച്ചുകൊണ്ട്, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നരകത്തിലിട്ട് കഠിന കടോരമായ ശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. 67-ാമത്തെ വചനം, ثم إن لهم عليها لشوبا من حميم. ثم പിന്നെ, ഇന്ന ലഹും, തീർച്ചയായും അവർക്കുണ്ട്, അലൈഹ, അതിനു മുകളിൽ, ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന് മുകളിൽ, ലഷൗബൻ മിൻ ഹമീം, തിളച്ചുമറിയുന്ന വെള്ളത്തിൽ നിന്നുള്ള ചേരുവയും. ഷൗബ് എന്ന് പറഞ്ഞാൽ ഖലത്ത്, അതേപോലെ തന്നെ കൂടിക്കലരുന്നത് ചേരുവ എന്നൊക്കെയാണ് മുഫസ്സിരീങ്ങൾ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം, അർത്ഥം. മിൻ ഹമീം എന്ന് പറഞ്ഞാൽ മിൻ മാ ഇൻ ഹാരിൻ, ചൂടുള്ള വെള്ളം. ചൂടുള്ള വെള്ളം എന്നല്ല, ഷദീദുൽ ഹറാറ, ചൂടിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയ തിളച്ചുമറിയുന്ന വെള്ളം. ആ വെള്ളമാണ് ഈ ആളുകൾക്ക് പിന്നീട് കുടിക്കാൻ കൊടുക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായൊരു പരാമർശം, സുമ്മ എന്ന ആ പദം അറിയിക്കുന്നത് അതുഫിന് വേണ്ടിയാണ്, അഥവാ നേരത്തെ പറഞ്ഞ ഒരു വചനവുമായി അതിലേക്ക് ചേർത്ത് പറയുന്നതാണ് അതുഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഈ അതുഫ് ചെയ്യൽ യദുല്ലു, അത് അറിയിക്കുന്നു, അല തർതീബി വത്തറാഹി, ഒരു കാര്യത്തിന് ശേഷം മറ്റൊരു കാര്യം നടക്കുന്നതിന് അറിയിക്കുന്നു. വത്തറാഹി, അതേപോലെ തന്നെ ശേഷം സംഭവിക്കും, പിറകെ സംഭവിക്കും, അല്പം വൈകി സംഭവിക്കും എന്ന് അറിയിക്കാനാണ് സുമ്മ എന്ന് പ്രയോഗിക്കാറുള്ളത്. മിമ്മ യദുല്ലു അല അന്നഹും ഇദാ അകലു അതശൗ, അവർ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് ദാഹം അനുഭവപ്പെടും. വഇദാ അതശൗ, അവർക്ക് ദാഹം അനുഭവപ്പെട്ടാൽ ലാ യതീഹിമുൽ മാഉ ഫിൽ ഹാൽ, ആ സമയത്ത് അവർക്ക് വെള്ളം ലഭിക്കുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. ബൽ യതീഹിം ബഅദ മുഹ്ല, ഒരൽപ്പം കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം അവർക്ക് ലഭിക്കുക. ബയ്യനഹല്ലാഹു അസ്സ വജല്ല ബിഖൗലി, മുഫസ്സിരീങ്ങൾ പറയുന്നു അല്ലാഹു മറ്റൊരു വചനത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ 29-ാമത്തെ വചനം, വഈയസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂ. അവർ വെള്ളത്തിനു വേണ്ടി ആവശ്യപ്പെട്ടാൽ, സഹായം ചോദിച്ചാൽ, യുഗാസു, അവർക്ക് സഹായം നൽകപ്പെടും, വെള്ളം നൽകപ്പെടും. ബിമാഇൻ കൽമുഹ്ലി, ഉരുകിയ ലോഹം പോലെയുള്ള ഒരു തരം വെള്ളം. യശ്വിൽ വുജൂഹ്, ആ വെള്ളം മുഖങ്ങളെ കരിച്ചുകളയും. അഅദനല്ലാഹു മിൻഹാ, അത്തരം ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഫഹും ലൈസു ഇദാ അകലൂഹ വഅതശൗ ബിഹാ അഅതൗ അൽമാ, ഈ ആളുകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർക്ക് ദാഹം അനുഭവപ്പെട്ടാൽ ബിസ്സുറഅ, വേഗത്തിൽ വെള്ളം നൽകപ്പെടുന്നില്ല, മറിച്ച് അവർ വെള്ളത്തിനു വേണ്ടി ആവശ്യപ്പെടും. യസ്തഗീസൂന വയദഉന, ആ വെള്ളത്തിനു വേണ്ടി അവർ ആഗ്രഹിക്കും, അവർ ആവശ്യപ്പെടും. അങ്ങനെ ആ അവസ്ഥയിൽ അവർക്ക് ഈ വെള്ളമാണ്, ഉരുകിയ ലോഹം പോലെയുള്ള ഒരു തരം വെള്ളമാണ് നൽകപ്പെടുക. ആ വെള്ളത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പരാമർശം. ഈ സക്കൂം വൃക്ഷം കഴിച്ച, ആ ഭക്ഷണം കഴിച്ച ആളുകൾക്ക് ثُمَّ إِنَّ لَهُمْ പിന്നെ തീർച്ചയായും അവർക്ക് അലൈഹ അതിൻ്റെ മുകളിൽ അവർക്കുണ്ട് ലശൗബം മിൻ ഹമീം ചൂടേറിയ തിളച്ചുമറിയുന്ന വെള്ളത്തിൻ്റെ ചേരുവയുണ്ട് എന്ന് അള്ളാഹു പരാമർശിക്കുന്നു. സഹോദരന്മാരെ, ഈ വെള്ളത്തെക്കുറിച്ച് ആ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം, ഇദാ ഖറുബൽ മാഉ മിൻ വുജൂഹിഹിം ലയശൂബൂഹു ശവാ വുജൂഹഹും. ഇദാ ഖറുബൽ മാഉ, ആ വെള്ളം അടുത്താൽ, മിൻ വുജൂഹിഹിം അവരുടെ മുഖങ്ങളിലേക്ക്, ലിയശ്രിബൂഹ് ആ വെള്ളം കുടിക്കാൻ വേണ്ടി മുഖത്തോടടുപ്പിച്ചാൽ, ശവാ വുജൂഹുഹും അവരുടെ മുഖങ്ങൾ അത് കരിച്ചു കളയും. വൽ ഇയാദു ബില്ലാ, അള്ളാഹുവിനെ തൊട്ട് ശരണം. ശവാഹ, ആ വെള്ളം അവരുടെ മുഖങ്ങളെ കരിച്ചു കളയും. ഹത്താ അന്ന ലുഹൂമഹ ലതസാഖത മിൻ ശിദ്ദതി ഹറാറതി, മുഖം കരിച്ചു കളയുമെന്ന് പറഞ്ഞാൽ ആ വെള്ളം മുഖത്തോടടുക്കുമ്പോൾ മുഖത്തെ മാംസമൊക്കെ ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കും. മുഖം കഷ്ണം കഷ്ണമായി ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരാമർശം ആ വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കുമെന്നാണ്. ഫഇദാ ശരിബൂ, ആ വെള്ളം അവർ കുടിച്ചാൽ, ഫഇന്ന അംആഅഹും തസ്തഖിബിലുഹു ലാകിന്നഹ തതഖത്തഉ, ആ വെള്ളം കുടിക്കുന്ന ആളുകളുടെ കുടലുകൾ, ആമാശയങ്ങൾ അത് ഛേദിക്കപ്പെടും. അതാണ് സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. വസുഖൂ മാഅൻ ഹമീമാ ഫഖത്തഅ അംആഅഹും, വസുഖൂ അവർ കുടിപ്പിക്കപ്പെടും, മാഅൻ ഹമീമാ തിളച്ചുമറിയുന്ന വെള്ളം, ചൂടേറിയ വെള്ളം. അപ്പോൾ ഫഖത്തഅ അത് ഛേദിച്ചു കളയും, അത് മുറിച്ചു കളയും. അംആഅഹും അവരുടെ കുടൽമാലകളെ. സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ഇത്തരം പരാമർശങ്ങൾ ഭയത്തോടുകൂടിയല്ലാതെ, കരഞ്ഞുകൊണ്ടല്ലാതെ യഥാർത്ഥ വിശ്വാസികൾക്ക് പാരായണം ചെയ്യാൻ സാധ്യമല്ല. അതിന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ആശയം ഗ്രഹിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. കേവല പാരായണം കൊണ്ട് മാത്രം, കേവലം അക്ഷരങ്ങൾ വായിക്കുന്നതുകൊണ്ട് മാത്രം ഇത്തരം പരാമർശങ്ങളിൽ ഒരാളുടെ മനസ്സും ഉടക്കി നിൽക്കുകയില്ല. ഒരാളുടെ മനസ്സിനും ഭക്തിയോ ഭയമോ ഉണ്ടാകാൻ കാരണമാവുകയില്ല. മറിച്ച് ആശയം ഗ്രഹിച്ചുകൊണ്ട്, ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് അല്പം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ, അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ തദബ്ബുറോടുകൂടിയുള്ള, തഫഹുമോടുകൂടിയുള്ള ഖുർആൻ പാരായണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇത്തരം വചനങ്ങൾ കൃത്യമായി ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഓതുന്ന ഏതൊരാൾക്കും തൻ്റെ ജീവിതത്തിൽ തിന്മകളെ സൂക്ഷിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അത് അവനെ പ്രേരിപ്പിക്കും എന്നത് എത്രയും യാഥാർത്ഥ്യമായ കാര്യമാണ്. സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറയുന്ന വാക്ക്, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അതവർക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമെന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തെ യഥാർത്ഥമായ രൂപത്തിൽ പാരായണം ചെയ്യുവാനും ആ ഗ്രന്ഥം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സോഫാത്ത്, 66-67 വചനങ്ങളാണ് നാം പഠിച്ചത്. നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനം

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസ്. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ അമീർ ഒറ്റപ്പാലം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഖുർആൻ ടെലിക്യൂസിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അവസരമാണ്, നൽകിക്കൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. അതിൻ്റെ പരിപൂർണമായി നമ്മളതിനെ ഉൾക്കൊള്ളുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് ലഭിക്കുക. ഒരുപാട് കൂട്ടുകാർ സ്ഥിരമായി വിളിക്കുന്ന കുട്ടികളുണ്ട്. എന്നാൽ ചില കുട്ടികൾ തീരെ വിളിക്കാത്ത കൂട്ടുകാരുമുണ്ട്. അവർക്ക് പ്രോഗ്രാമൊക്കെ അറിയാം, പക്ഷേ എന്നാലും വിളിക്കാൻ മടിയാണ്. നമ്മൾ പഠിച്ച സൂറത്തുകൾ നന്നായി പാരായണം ചെയ്ത് ഒന്നൊരുങ്ങി വിളിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ഖുർആൻ്റെ ഹിഫ്ലിനെ ഉഷാറായിട്ട് വീണ്ടും ഒന്ന് ഓർമ്മ പുതുക്കലിന് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അക്കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: ഫാത്തിമ ബിന്ത് ഷാനവാസ്.
3: ഫാത്തിമ ബിന്ത് ഷാനവാസ്, ഓക്കെ. മോള് എവിടുന്ന വിളിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
4: നാലാം
3: ക്ലാസ്സിലാണ്. പീസ് റേഡിയോയിലേക്കൊക്കെ മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ? ഓക്കെ. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ ഇഷ്ടാണോ? ഓക്കെ. പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ? അപ്പൊ നമ്മുടെ ഈ മദ്രസ അതുപോലെ തന്നെ സ്റ്റാർ ക്വസ്റ്റ് അങ്ങനത്തെ പരിപാടികളിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. അപ്പൊ ഓരോരോ തീമിലൊക്കെ ഉള്ള പ്രോഗ്രാമുകൾ വരുമ്പോൾ നമ്മൾ അതിൽ പങ്കെടുത്ത് നമുക്ക് കഴിയുന്ന പ്രോഗ്രാമുകൾ നന്നായിട്ട് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ.
4: അമ്മ ജുസ്
3: ആ കുഴപ്പമില്ല, അമ്മ ജൂസിന് നമ്മൾ ചോദിക്കാം ഇൻഷാല്ലാ. ഓക്കെ തുടങ്ങല്ലേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن

0: ربك عطاء حسابا. അതിന്റെ ശേഷമുള്ള ആയത്തോ
1: നൂറ്.

0: Oh, di colo. ഹലോ, അടുത്ത ആയത്താണ് മോൾ ഓതേണ്ടത്.
1: ഈ സൂറത്താണ് കർണൂട.
0: ഓക്കെ, അപ്പൊ ഇവിടുന്നാണ് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാവുക കേട്ടോ. അമ്മജുസീന്റെ അവിടുന്ന് താഴേക്കുള്ള നാസ് വരെ ചുരുങ്ങിയത്, പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് തബാറക്ക ജുസ് പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അതും, അങ്ങനെ ഈ രണ്ട് ജുസ് എന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ നന്നായിട്ട് ഈ സൂറത്തുകളൊക്കെ പഠിക്കണം. ഓക്കെ, ഇൻഷാല്ലാ നന്നായിട്ട് പഠിച്ച് ഉഷാറായിട്ട് ഇനി വിളിക്കണം കേട്ടോ ഫാത്തിമ.
1: ഇൻഷാല്ലാ.
0: ഇൻഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: അടുത്ത കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: അസ്സലാമു വറഹ്മത്തുള്ളാ.
0: പീസ് ഖുറാൻ റേഡിയോ, ഖുറാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്?
1: മുഹമ്മദ് ഹനാൻ.
0: മുഹമ്മദ് ഹനാൻ. ഓക്കെ, ഹനാൻ എവിടുന്നാ വിളിക്കുന്നത്? തിരൂരിന്നാ വിളിക്കുന്നല്ലേ. ഓക്കെ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് മുഹമ്മദ് ഹനാൻ? അഞ്ചാം ക്ലാസ്സാ? ഹലോ, അഞ്ചാം ക്ലാസ്സാണോ? എത്രയാണ്, ക്ലിയർ ആയില്ല. നാലാം ക്ലാസ്സിലാണല്ലേ. ഓക്കെ, ഹനാന് നാലാം ക്ലാസ്സിലല്ലേ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പൊ നമുക്ക് ഖുർആൻ ടെലിക്വിസ് ആണ്, മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ആദ്യമായിട്ട് വിളിക്കാണോ? അല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാല്ലേ. മുൽക്കിന്റെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. ഹലോ
1: ഹലോ.
0: ആ സൂറത്ത് നബ് അവിടുന്ന് താഴേക്കുള്ള സൂറത്തുകളോ അല്ലെങ്കിൽ മുൽക്കിന്റെ അവിടുന്ന് അങ്ങോട്ട് താഴേക്കുള്ള സൂറത്തുകളോ ആണ് നമ്മൾ ചോദിക്ക. ഓക്കെ
1: ഓക്കെ.
0: ആ അപ്പൊ നമുക്ക് അമ്മ ജുസ് എന്നാണ് ചോദ്യങ്ങളുള്ളത്. മോന് അതിന്റെ മുകളിലേക്ക് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് അമ്മയും അതുപോലെ തബാറക്ക ജുസു ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ
1: ഓക്കെ.
0: അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.

0: بسم الله الرحمن الرحيم. الذي خلقك فسواك فعدلك. അതിന്റെ അടുത്ത ആയത്ത് മുനോദുക. الذي خلقك فسواك فعدلك. അപ്പുറത്തുനിന്ന് ആരോ പറഞ്ഞു, ആ വല്ലതീ ഖദ്ദർ ഫാദ, ആര് ചെവിയിൽ വെക്ക് ഫോൺ ഇട്ട മോനെ. ഹലോ, ഫോൺ ചെവിയിൽ വെച്ചിട്ട് സംസാരിക്കണേ. ആ ഓതിക്കോളൂ. ആ അത് വേറെ സൂറത്താണ് കേട്ടോ, ഞാൻ ചോദിച്ചത് വേറെ സൂറത്താണ്, മോൻ ഓതിയത് വേറെ സൂറത്താണ്. ആ ഉത്തരം നമ്മൾ പറയില്ല, ചോദ്യം പറഞ്ഞുതരാ, മോൻ അതിന്റെ അടുത്ത ആയത്ത് ഓതണം. യെസ്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. ഓതിക്കോളൂ. ഓക്കേ, ഇൻഷാല്ലാ. അപ്പൊ വീണ്ടും നന്നായിട്ട് പഠിച്ച ശേഷം വിളിക്കണം കേട്ടോ. ഓക്കേ
1: ഓക്കേ.
0: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
1: വഅലൈക്കും
0: അസ്സലാം റഹ്മത്തുള്ളാ. ഈ എപ്പിസോഡിലെ അവസാന കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അബ്ദുള്ള ബിൻ ഷാനവാസ്. ഓക്കെ, എവിടെയാണ് വീട്?
1: നാട്ടില് കാരായിൻ്റെ.
0: ഇപ്പോഴും നാട്ടിൽ തന്നെ ഉള്ളത്? അപ്പൊ ഗൾഫിലല്ലേ?
1: ഗൾഫ് നിങ്ങൾ വന്നേ?
0: ആ ഓക്കെ ഓക്കെ, ഗൾഫിലായിരുന്നു അല്ലേ? മാഷാല്ലാ. എത്ര കൊല്ലം, കൊറേ കൊല്ലായോ ഗൾഫ് പോയിട്ട്?
1: എത്ര കൊല്ലായോ നക്കന്നൂടാ.
0: അത് ശരി. അപ്പോ ഇവിടെ സ്കൂളിൽ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് അബ്ദുള്ള?
1: ഒന്നാം ക്ലാസ്സില്.
0: ഒന്നാം ക്ലാസ്സിലാണ് അല്ലേ? സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലാണ്. മദ്രസയിൽ ചേർത്തിട്ടുണ്ടോ? മദ്രസയിൽ ഒന്നില്. ഓക്കെ, അപ്പോ ഖുർആൻ ടെലിക്കിസിലേക്കാണ് അബ്ദുള്ള വിളിച്ചിട്ടുള്ളത്. അപ്പോ അതില് ഖുർആന്റെ അവസാനത്തെ രണ്ട് ജുസ് എന്നുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. വിളിച്ചിട്ടുണ്ടോ മുമ്പ്? സമ്മാനം കിട്ടിയോ?
1: സമ്മാനം കിട്ടിയില്ല, പക്ഷേ ജയിച്ചിനി.
0: ഏ മാഷാല്ലാ. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം സൂറത്തുൽ മുൽക്കിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം
1: അല്ലേ?
0: സൂറത്തുൽ മുൽക്ക് അവിടെ നിന്ന് തുടങ്ങല്ലേ? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, അതൊക്കെ
1: പഠിച്ചില്ലേ?
0: അതാണ്. അത് ശരി. ആ പക്ഷെ നമ്മളെ നിങ്ങളെ പോലത്തെ കുട്ടികളൊക്കെ അമ്മ ജുസിന്റെ അവിടെ നിന്നെങ്കിലും പഠിക്കണം, അതുവരെങ്കിലും പഠിക്കണല്ലോ. അവിടുന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ചോദിക്കട്ടെ?
1: ചോദിച്ചോ.

0: അതിന്റെ അടുത്തായത്.
1: ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത.
0: കേട്ടോ
1: ഒന്നും
0: കൂടി. അതാണ് നമ്മൾ പറഞ്ഞത്. നന്നായിട്ട് പഠിച്ചിട്ട് ഇൻഷാ അല്ലാ വീണ്ടും വിളിക്കണം. ഓക്കെ, മനസ്സിലായോ? അമ്മ ജുസീന്റെ അവിടെ നിന്നെങ്കിലും അതുവരെയെങ്കിലും പഠിക്കണം. എല്ലാ സമയത്തും ചെറിയ സൂറത്തുകൾ ചോദിക്കുമ്പോൾ നമുക്ക് ചൊല്ലാൻ കിട്ടും. ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദിച്ചാലും ഇപ്പോൾ ഇതേപോലെ കിട്ടൂല. അപ്പോൾ വീണ്ടും നന്നായിട്ട് അബ്ദുള്ള ബിൻ ഷാനവാസ് അല്ലേ, നന്നായി പഠിച്ചിട്ട് വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ ശരി, ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും ജമീഅ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പങ്കെടുത്ത എല്ലാ കൂട്ടുകാരെയും അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും പങ്കെടുക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, കൂട്ടുകാർക്ക് അതിന് അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്നായിട്ട് ഖുർആൻ പഠിക്കുകയും ഈ പറയുന്ന അവസാനത്തെ രണ്ട് ജുസുകളിൽ നിന്നുള്ള എല്ലാ സൂറത്തുകളും നന്നായി ആവർത്തിച്ച് പഠിച്ച ശേഷം വിളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പഠിക്കുന്ന ഏറ്റവും നല്ല അള്ളാഹുവിൻ്റെ അടിമകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും ഒരുമിച്ചിരിക്കാം. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. നാം ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ഖുർആൻ ടെലിക്യൂസിൽ ഇന്ന് പങ്കെടുത്തവർ ഫാത്തിമ ബിൻ ഷാനവാസ്, മുഹമ്മദ് ഹനാൻ, അബ്ദുള്ള ബിൻ ഷാനവാസ്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ അമീർ ഒറ്റപ്പാലം.
3: نور على مر الزمان تألقا وأضاء للدنيا طريقا.
4: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പ പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തു ഹജ്ജ്, 1 മുതൽ 2 കൂടി വചനങ്ങൾ പാരായണം ചെയ്യുന്നു.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിദ് അബ്ദുഷക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് وَإِذْ أَخَذْنَا أَخَذْنَا ذാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. മീസാഖക്കും മീസാഖക്കും എന്നല്ല മീസീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീസാഖക്കും ഖാക്കും മീസാഖക്കും ലാ തസ്ഫികൂന ദിമാഅക്കും ദിമാഅക്കും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. വലാ തുഖ്രിജൂന അൻഫുസക്കും അൻഫു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ അൻഫുസക്കും മീം സാക്കിന മീമിന് ശേഷം മീം ഇത് ഖാമുത്തമാസിരിൻ അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ അൻഫുസക്കും മിന്ദിയായിരിക്കും സാക്കിന നൂന് ശേഷം ദാല് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന മിന്ദിയായിരിക്കും. സുമ്മ സുമ്മ സുമ്മ എന്നാവരുത്. സുമ്മ അതുപോലെ മീമിന് ശ്രദ്ധുണ്ട്, മണിക്കണം. അഖ്റർതും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ. അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ അഖ്റർതും വഅൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന തഷ്ഹദൂൻ തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ ثم انتم هؤلاء ثم ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീൻ ആവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ അല്ല ഫീസു ثم മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. انتم ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. انتم ഇഖ്ഫാം ബിഗുന്ന هؤلاء ഇവിടെ രണ്ട് മദ് ഉണ്ട്. ഒന്നാമത്തെ മദ് മുൻഫസിൽ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹ ഉലഇ ഇത് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ മദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ. അതാണ് ഹ ഉലഇ, ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന തഖ്തുലൂന ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം തൻവീനു ശേഷം മീം ഇത് ഗംബിഖുന ഫരീഖം മിൻകും മിങ്കും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന മിങ്കും. ശേഷം മിങ്കുമ്മി, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് ഖാം മുതമാസിലെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിങ്കുമ്മിൻ മിന്ദിയായിരിക്കും. ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന മിന്ദിയാരിഹിം. തവാഹറൂന തലാഹറൂന എന്നല്ല, സാക്കിന മീമിന് ശേഷം ബാ ഇഖ്ഫ ശഫവി എന്ന് പറയാം. മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി. ഇനി ഇസ്മ, ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി ഫാസീസു എസ് ബിൽ ഇസ്മി. വൽ ഉദ്വാൻ, വൽ ഉദ്വാൻ അല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽ ഉദ്വാൻ വഇയതുകും. സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന വഇയതുകും. വഇയതുകും നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന വഇയതുകും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ. മുഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം, മുഹറമല്ല, മുഹറമുൻ അലൈക്കും. തൻവീന് ശേഷം അയിനുണ്ട് ഇവിടെ, മുഹറമുൻ അ ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും. ഇഖ്റാജുഹും അഫതുമിനൂന അഫതുമിനൂന അഫതുമിനൂന ബിബഅദിൽ, അയിന് ദാദ്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിബഅദിൽ കിതാബി وتكفرون ببعض ببعض ض ض ض ببعض فما جزاء مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിന്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ, അതാണ് ജസാഉ മദ് മുത്തസിൽ. മൻ യഫഅലു സാക്കിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന മൻ യഫ്അലു നൂനിനെ അവ്യക്തമാക്കി, അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതാണ് ഇദ്ഗാം ബിഗുന്ന മൻ യഫ്അലു ذلك منكم ഇഖ്ഫാം ബിഗുന്ന منكم الا خزي في തൻവീന് ശേഷം ഫ, തൻവീനിനെ ഫ നക്ഷരത്തിലേക്ക്, തൻവീനിനെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാം ബിഗുന്ന ഖിസ്യൂ ഫിൽ ഹയാത്തി ദുനിയ. ഇവിടെ തൻവീന് ശേഷം ഫ വരുമ്പോൾ ആ ഗുന്ന ഇദ്ഗാം പോലെ ആവരുത്, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖിസ്യൂ ഫിൽ ഹയാത്തി ദുനിയ, ഇങ്ങനെ ഫിൽ ഹയാത്തി ദുന്യ. ദുന്യ നോക്കൂ, ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. അതേസമയം ദുന്യ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത്, അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക. വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കരുത്. ദുന്യ വയൗമൽ ഖിയാമതി യുറദ്ദൂന യുറദ്ദൂന ഇലാ അഷദ്ദിൽ ഇലാ മദ് മുൻഫസിൽ. മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഇല അഷദ്ദിൽ അദാബ്. വമല്ലാഹു ബിഗാഫിലിൻ വമല്ലാഹു ബിഗാഫിലിൻ ബിഗാ ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗം. ബിഗാഫിലിൻ അമ്മ തൻവീന് ശേഷം അയൻ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിഗാഫിലിൻ അമ്മ അമ്മ മീമിന് ശദ്ദ് മണിക്കണം. തഅമലൂൻ തഅമലൂൻ അല്ല തഅമലൂൻ ഐൻ, വളരെയധികം ഐനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. തഅമലൂൻ എന്നോതിപ്പോവരുത്, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐൻ. തഅമലൂൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഓതാം.

0: മഷാല്ല. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. ബഹുമാനനായ ഹാഫിൽ,
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ നിന്നും സൂറ ഹഖ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ മക്കയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൻ്റെ നേതൃത്വം നൽകിക്കൊണ്ട് സൂറ ഹാഖ ആയത്ത് 38-52 വരെയുള്ളത്, സൂറത്ത് മഅരിജ് 40-44 വരെ ഷെയ്ഖ് ബദർ അൽ തുർക്കി.

ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി വിശുദ്ധ ഖുർആനിന്റെ പാരായണം സൂറ ഹാഖ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ. മക്കയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ഹാഖ ആയത്ത് 38 മുതൽ 52 വരെ, അതുപോലെ മഅരിജ് 40 മുതൽ 44 വരെ ഷെയ്ഖ് ബദർ അത്തുർക്കി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഈസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 39 മുതൽ 52 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖാലിദ് അൽ മുഹന്ന.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم

وهو على كل شيء وكيل. له مقاليد السماوات والأرض.

سبحانه وتعالى عما يشركون ونفخ في الصور.

ووفيت كل نفس ما عملت وهو أعلم بما يفعلون.

0: يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين.
1: മാഷാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 39 മുതൽ 52 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷേഖ് ഖാലിദ് അൽ മുഹന്ന. തുടർന്ന് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻആം 13 മുതൽ 18 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷേഖ് ബന്ദർ ബലീല.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവിൽ നിന്നും. മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻആം 13 മുതൽ 18 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.
1: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധ നേടിയ വിദ്യാർത്ഥികളായ ഖാരിഉകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അള്ളാ, ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ശ്രവിക്കുവാൻ പോകുന്നത് സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുർ റൂം, അതുപോലെ തന്നെ സൂറത്തുൽ ലുഖ്മാൻ. പാരായണം ചെയ്യുന്നത് അബ്ദുറഹ്മാൻ അൽ ഔസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻകബൂത്ത്, സൂറത്തുർ റൂം, അതുപോലെ തന്നെ സൂറത്തുൽ ലുഖ്മാൻ. പാരായണം ചെയ്തത് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാ റബ്ബാനൽ ഖാദീർ.
5: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ മഅാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
7: അദ്ധ്യായം 70, സൂറത്തുൽ മഅാരിജ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 44.
8: بسم الله الرحمن الرحيم
9: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
7: വചനം 1, വാക്കർത്ഥം സഅല, ചോദിച്ചു, ആവശ്യപ്പെട്ടു. സാഇലുൻ, ഒരു ചോദിക്കുന്നവൻ, ചോദ്യകർത്താവ്. ബിഅദാബിൻ, ശിക്ഷയെ, ശിക്ഷക്ക്. വാഖിഇൻ, സംഭവിക്കുന്ന.
8: സഅല സാഇലുൻ ബിഅദാബിൻ വാഖിഇ,
7: സംഭവിക്കുവാനിരിക്കുന്ന ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാവശ്യപ്പെടുകയാണ്. വചനം 2, വാക്കർത്ഥം ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക്. ലൈസലഹു, അതിനില്ല. ദാഫിഉൻ, തടുക്കുന്നതൊന്നും, ഒരു തടവും.
8: ലിൽ കാഫിരീന ലൈസലഹു ദാഫിഉ,
7: അതെ, അവിശ്വാസികൾക്ക് സംഭവിക്കുന്നത് അതിനെ തടുക്കുന്നതൊന്നും തന്നെ ഇല്ല. വചനം 3, വാക്കർത്ഥം മിനല്ലാഹി, അല്ലാഹുവിങ്കൽ നിന്ന്. ദിൽ മഅരിജ്, കയറുന്ന മാർഗങ്ങളുടെ, ആരോഹണ സ്ഥാനങ്ങളുടെ, സോപാനങ്ങളുടെ, പദവികളുടെ ഉടമയായ, അധിപനായ.
8: മിനല്ലാഹി ദിൽ മഅരിജ്,
7: കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അല്ലാഹുവിൽ നിന്ന് സംഭവിക്കുന്നത്. വചനം 4, വാക്കർത്ഥം തഅറുജു, കയറുന്നു, ആരോഹണം ചെയ്യും. അൽ മലായിക്കത്തു, മലക്കുകൾ. വർറൂഹു, റൂഹും അഥവാ ആത്മാവും. ഇലൈഹി, അവങ്കലേക്ക്. പി യൗമിൻ, ഒരു ദിവസത്തിൽ. ഖാന മിഖ്ദാറുഹു, അതിൻ്റെ തോത്, അളവ്, വലുപ്പം, കണക്ക് ആകുന്നു. ഖംസീന അൽഫ, 50,000. സനത്തിൻ, കൊല്ലം.

0: ഫസന.
1: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്നു. 50,000 കൊല്ലം വലുപ്പം ഉള്ളതായ ഒരു ദിവസത്തിൽ. വചനം 5, വാക്കർത്ഥം ഫസ്ബീർ, എന്നാൽ ക്ഷമിക്കുക. സ്വബിറൻ ജമീലൻ, ഭംഗിയായ ക്ഷമ, നല്ല ക്ഷമ.
0: ഫസ്ബിർ സബ്റൻ ജമീല,
1: എന്നാൽ നബിയെ, നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക. വചനം 6, വാക്കർത്ഥം ഇന്നഹും യറൗനഹു, നിശ്ചയമായും അവർ അതിനെ കാണുന്നു.

ഒന്നു. ഒന്നു മുതൽ ഏഴുവരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. വാചകഘടനയിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ മൂന്ന് വചനങ്ങൾക്കും കൂടി ഒന്നിച്ച് ഇങ്ങനെ അർത്ഥം നൽകാം. കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള യാതൊരുവിധ തടവും ഉണ്ടായിരിക്കാത്ത അവിശ്വാസികൾക്ക് സംഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ ഒരാൾ ചോദിച്ചാവശ്യപ്പെടുകയാണ്. വ്യാഖ്യാനം താഴെ വരുന്നു. അൽ മഅരിജ് എന്ന വാക്കിന് കയറുന്ന സ്ഥാനങ്ങൾ എന്നത്രേ വാക്കർത്ഥം. കോണിപ്പടികൾ, സോപാനങ്ങൾ, ഉയർന്ന പദവികൾ, ആരോഹണ മാർഗങ്ങൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യാം. എന്നാൽ അള്ളാഹുവിൻ്റെ വിശേഷണമായി കയറിച്ചെല്ലുന്ന സ്ഥാനങ്ങളുടെ അധിപൻ ദിൽ മഅരിജ് എന്നു പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ അൽ മഅരിജ് കൊണ്ടുദ്ദേശ്യം ആകാശങ്ങളാണെന്നും ആകാശങ്ങളിൽ മലക്കുകൾ കയറിപ്പോകുന്ന പ്രത്യേക സ്ഥാനങ്ങളാണെന്നും ഉയർന്ന പദവികൾ എന്നാണെന്നും മറ്റുമാണ് ആ അഭിപ്രായങ്ങൾ. എന്നാൽ തൊട്ട വചനത്തിൽ ആ വാക്കിൻ്റെ വിശദീകരണമെന്നോണം മലക്കുകളും റൂഹും അവനിലേക്ക് കയറിച്ചെല്ലുന്നു. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി എന്നു പറഞ്ഞിരിക്കൊണ്ട് മലക്കുകൾ കയറിച്ചൊല്ലുന്ന സ്ഥാനങ്ങൾ എന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ന്യായം കാണുന്നത്. അഥവാ ആകാശലോകങ്ങളിൽ മലക്കുകൾക്ക് കയറിച്ചെല്ലാവുന്നതും ഓരോരുത്തരുടെയും നിലപാടനുസരിച്ച് വ്യത്യസ്ത പദവികളോടു കൂടിയതുമായ സ്ഥാനങ്ങളായിരിക്കാം അവ. വാസ്തവം അള്ളാഹുവിനറിയാം. അർറൂഹ് കൊണ്ടുദ്ദേശ്യം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നാണ് അധിക വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ജിബ്രീലിനെ ഉദ്ദേശിച്ച് റൂഹ് എന്നു പറയപ്പെടാറുണ്ട്. ഖുർആനിലും അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. സൂറത്തു ശുഅറ 193 വ്യാഖ്യാനവും നോക്കുക. അപ്പോൾ മലക്കുകളുടെ കൂട്ടത്തിൽ പ്രമുഖൻ അദ്ദേഹമായതുകൊണ്ട് മലക്കുകളെപ്പറ്റി മൊത്തത്തിൽ പ്രസ്താവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതായിരിക്കാം. മനുഷ്യാത്മാക്കളാണ് അതുകൊണ്ടുദ്ദേശ്യമെന്നത്രേ മറ്റൊരു അഭിപ്രായം. വേറെയും അഭിപ്രായമുണ്ട്. 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ദിവസം യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന എന്നു പറഞ്ഞത് ഖിയാമത്ത് നാളാകുന്നു. തുടർന്നുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ ഇത് മനസ്സിലാകുന്നതാണ്. കൂടാതെ നബി വചനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമായും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാവുന്നതാണ്. കടമകൾ നിറവേറ്റാതെ ധനം നിക്ഷേപിച്ചു വെക്കുന്നവൻ്റെ ധനം തകിടുകളാക്കി നരകാഗ്നിയാൽ ചുട്ടുപഴുപ്പിച്ച് അവൻ്റെ നെറ്റിയും ഭാഗങ്ങളും മുതുകും അതുകൊണ്ട് പൊള്ളിക്കും. നിങ്ങൾ എണ്ണി വരുന്ന 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ഒരു ദിവസം അള്ളാഹു അവൻ്റെ അടിയാന്മാർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതുവരേക്കും അതങ്ങനെയിരിക്കും. പിന്നെ അവൻ്റെ വഴി ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അവൻ കാണും. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൻ്റെ വമ്പിച്ച ദൈർഘ്യം അവർക്ക് ഒരു സാധാരണ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്തേക്കാൾ ലഘൂകരിക്കപ്പെടുന്നതാണെന്ന് അഹ്മദും ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 50,000 കൊല്ലത്തെ വലുപ്പം എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അത്രയും ദൈർഘ്യം തോന്നുന്നതും

0: വിഷമം നിറഞ്ഞതുമാണ് എന്നായിരിക്കും. അതല്ല, ശരിക്കും കൃത്യമായ 50,000 കൊല്ലം തന്നെയാണ് ഉദ്ദേശ്യമെന്നും വരാവുന്നതാണ്. വാസ്തവം അള്ളാഹുവിനറിയാം. സൂറത്തു സജദയിൽ അള്ളാഹു ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു വരുന്നു. പിന്നീട് നിങ്ങൾ എണ്ണിവരുന്ന 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസത്തിൽ അത് അവങ്കലേക്ക് കയറി പോകുന്നു. സൂറത്തു സജദയിലെ 5-ാം വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം: യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലാ ഖൗലിഹി അൽഫ സനത്തി മിമ്മാ തഉദ്ദു. ഈ രണ്ടു വചനങ്ങളും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചു തന്നെയാണുള്ളത്. ആ നാളിലെ ചില വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇത് കുറിക്കുന്നതെന്നത്രേ ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. 1,000 കൊല്ലമെന്നും 50,000 കൊല്ലമെന്നും പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായെന്നും അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകിയെന്നും ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു: ഹുമാ യൗമാനി ദക്കറഹുമല്ലാ അല്ലാഹു അഅലമു ബിഹിമാ വ അക്റഹു അൻ അഖൂല ഫീ കിതാബില്ലാഹി ബിമാ ലാ അഅലം. അർത്ഥം: അങ്ങനെ രണ്ടു ദിവസങ്ങളെപ്പറ്റി അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു, അവയെപ്പറ്റി അള്ളാഹുവിനറിയാം. അള്ളാഹുവിൻ്റെ കിതാബിൽ എനിക്കറിയാത്തതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ മടിക്കുന്നു. നമുക്കും ഇവിടെ പറയുവാനുള്ളത് ഇതുതന്നെ. സൂറത്തു സജദ 5-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും നാം ഓർക്കുക. ഇതുപോലെ തന്നെ മലക്കുകളും റൂഹും അഥവാ ജിബിരീലും അല്ലെങ്കിൽ മനുഷ്യാത്മാവും അള്ളാഹുവിങ്കലേക്ക് കയറി ചെല്ലും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യവും എന്താണെന്ന് നമുക്ക് തിട്ടപ്പെടുത്തി പറയുവാൻ സാധ്യമല്ല. സൂറത്തു സജദയിലെ ആയത്തിൽ പിന്നീട് 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസം കാര്യം അള്ളാഹുവിങ്കലേക്ക് കയറുന്നു എന്ന് പറഞ്ഞുവല്ലോ. സൂറത്തു ഫാത്തിറിൽ നല്ല വാക്കുകൾ അവങ്കലേക്ക് കയറുന്നു, സൽക്കർമ്മത്തെ അവങ്കലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ രണ്ടു വചനങ്ങളും അവയുടെ വ്യാഖ്യാനത്തിൽ വായിച്ച സംഗതികളും ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. സൂറത്തു ഹൂദ് 123-ാം വചനത്തിൽ വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, കാര്യങ്ങളെല്ലാം അവങ്കലേക്ക് മടക്കപ്പെടുന്നു എന്നു പറഞ്ഞിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. മലക്കുകളും റൂഹും അവങ്കലേക്ക് കയറും എന്ന വചനത്തിൻ്റെ താൽപ്പര്യം മനസ്സിലാക്കുന്നതിന് ഇതെല്ലാം സഹായകമായിത്തീരുന്നതാണ്. അന്തിമമായ നടപടിയുടെയും തീരുമാനത്തിൻ്റെയും ദിവസമാണല്ലോ ഖിയാമത്ത് നാൾ. അന്ന് മലക്കുകളും ആത്മാക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജരാകുമെന്നുള്ളതിൽ സംശയമില്ല. വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഇവിടെ നടത്തിക്കാണുന്നു. മനുഷ്യൻ്റെ പുരോഗമനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, മരണാനന്തരവും അവൻ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 50,000 കൊല്ലം അഥവാ ദീർഘമായ ഒരു കാലം കൊണ്ട് അവൻ പുരോഗമിച്ച് അള്ളാഹുവിങ്കലേക്ക് എത്തിച്ചേരും. ഇതിൽ മലക്കുകൾ അവനെ സഹായിച്ചുകൊണ്ടുമിരിക്കും എന്നൊക്കെയാണ് മലക്കുകളും റൂഹും അള്ളാഹുവിലേക്ക് കയറിച്ചെല്ലും എന്ന വാക്യത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനം. പുരോഗമനവാദികളാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഈ വ്യാഖ്യാനം ഒരു പക്ഷേ രസകരമായി തോന്നാമെങ്കിലും സത്യാന്വേഷികൾക്ക് ഇതിനോട് യോജിക്കുവാൻ മാർഗം കാണുന്നില്ല. കാരണം ഈ വ്യാഖ്യാനം മനുഷ്യനെ അള്ളാഹുവിനോളം ഉയർത്തുകയും അതേ സമയത്ത് അള്ളാഹുവിനെ മനുഷ്യനിലേക്ക് താഴ്ത്തുകയുമാണ് ചെയ്യുന്നതെന്ന് അല്പം ആലോചിച്ചാൽ അറിയാവുന്നതാണ്. മഴാതല്ല, എത്ര തന്നെ എത്ര കാലം തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നാലും അള്ളാഹുവിൻ്റെ സ്ഥാനം പ്രാപിക്കുവാൻ മനുഷ്യനാകട്ടെ മറ്റാർക്കെങ്കിലുമാകട്ടെ സാധ്യമല്ല തന്നെ.
1: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, സൂറത്തുൽ മഴാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
2: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഹാഫിൽ ജഅഫർ സലഫി നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാഅള്ളാ ഇന്ന് മനഃപ്പാഠമാക്കാം. ആദ്യം ആ വചനം മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

അതുവരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അവസാനത്തിൽ നൂനന് ശബ്ദുണ്ട്, അവിടെ ഉന്നത്ത് ചെയ്തുകൊണ്ടാണ് നിർത്തേണ്ടത്. പ്രത്യേകം ആ വഖഫ് ചെയ്യുന്ന ഭാഗമൊന്ന് ശ്രദ്ധിക്കണം. അവിടെ മണിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അവസാനത്തിൽ.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമുക്ക് മുൻപിൽ വിശദീകരിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിസ് ജാഫർ സലഫി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ ദിവസേന നമുക്ക് കേൾക്കാനുള്ള അവസരം ലഭിക്കുകയാണ് മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 515-ാം പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം അശ്ശേഖ് സഅദ് അൽ ഹാമിദി.

0: മാഷാ അല്ലാ, മനപ്പാഠം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 515 പേജിന്റെ പാരായണമാണ് ഇപ്പോൾ മനപ്പാഠം പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അത്തഹസീനിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനമാണ് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്.

وإذ أخذنا وإذ أخذنا ذال إن أكسرت إن أُشارنم وإذ إنه وإذ إنه ألا وإذ ذا ذي ذو أذ وإذ أخذنا ഹംസ കൃത്യമായിട്ട് ശബ്ദത്തിൽ കേൾക്കണം. വഇദ് അഖദ്ന വഇദ് അഖദ്ന വഇദ് അഖദ്ന അല്ല വഇദ് അഖദ്ന ഖ. അതുപോലെ അഖദ് ദാൽ, ഇവിടെ എല്ലാം ഉച്ചാരണങ്ങൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ആയിരിക്കണം. മീസാഖ മീസാഖ അല്ല മീസാഖ മീസ ഥ ഥ ഫി സു എസ്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകിൽ കെടിയുടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അതാണ് ശ. അതിന് ശേഷം തൊട്ട് ബാക്കിലാണ് ദ. മീ ശ ക, ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്. മീ ശ ക. ബനീ ഇസ്രായീല, ഈ മദ്, ഈ നീട്ടൽ മദ്ദിൻ്റെ അക്ഷരമായ യാ, ബനീ എന്നതിലെ യാ, ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ, ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അവർ തോതിൽ നീട്ടാവുന്നതാണ്. അതേസമയം ഇസ്രായീല, ഈ ദൈർഘ്യം, ഈ നീട്ടൽ മദ് മുത്തസിൽ എന്നാണ് പറയാം. നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ, ഇസ്രോ അവിടെ അലിഫ്, ദെൻ ഈല ഹംസ. അപ്പോൾ അലിഫും ഹംസയും ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ. ഇസ്രായീല ലാ തഅബുദൂന ലാ തഅയ്ന തൊണ്ടയുടെ മധ്യഭാഗം. ലാ തഅബുദൂന ഇല്ലല്ലാഹ് ലാ തഅബുദൂന ഇല്ലല്ലാഹ് അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താവുന്ന മദ്. വബിൽ വാലിദൈനി ഇഹ്സാന, വളരെയധികം ശ്രദ്ധിക്കണം. ഇഹ് ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അതേസമയം ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇഹ്സാന ഇഹ്സാനൗ വ തൻവീനു ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഹ്സാനൗ വദിൽ, ഇങ്ങനെ, ഇതാണ് ഇത് ഗംഭീറുന്ന. വദിൽ ഖുർബ, വസിൽ എന്നല്ല വദിൽ, വദിൽ ഖുർബ. ഖുർ റാഇനെ ഉച്ചരിക്കുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം, അതേസമയം ഖുർബ എന്നല്ല ഖുർബ ഖുർബ. വലിയ ഥേമ, വലിയ താമ എന്നല്ല, കനപ്പിക്കരുത്, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. വലിയതാമ വൽ മസാക്കീനി വൽ മസാക്കിൻ, ഇവിടെയും സീനിനെയും വൽ മസാക്കീനി എന്നല്ല വൽ മസാക്കീനി. വഖൂലു വഖൂലു ഖാഫ്, തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക് മഹ്റജ്, വളരെയധികം ശ്രദ്ധിക്കണം. വഖൂലു എന്നല്ല വഖൂലു ലിന്നാസി, നൂന് ശബ്ദുണ്ട്, മണിക്കണം. ഹുസ്ന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം. വഖൂലൂലിന്നാസി ഹുസ്ന, അവിടെ നിർത്തുകയാണെങ്കിൽ ഹുസ്ന, അതല്ല എങ്കിൽ കൂട്ടി ഒതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ഹുസ്നൗ വഖീമു വഖീമു സ്വലാത്ത, വഖീമു അല്ല വഖീമു ഖാഫ് വഅഖീമു സ്സലാത്ത. സാദ് വളരെയധികം ശ്രദ്ധിക്കണം, സാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. വഅഖീമു സ്സ വഅഖീമു സ്സലാത്ത വഅഖീമു സ്സലാത്ത വആതു സ്സകാത വആതു സ്സകാത. ഇവിടെ വഅഖീമു സ്സലാത്ത, ഈ സ്സലാത്ത എന്ന പദത്തിൽ ചില ആളുകളെങ്കിലും അറിയാതെ സ്വലവാത്ത എന്ന് വായിക്കാറുണ്ട്, അതുപോലെ സക്കവാത്ത ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്, പ്രത്യേകിച്ചും സ്വലവാത്ത എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത് സ്വലാത്ത ലാമിൻ്റെ തൊട്ടുമുകളിൽ ആണ് ചെറിയ അലിഫ് ഉണ്ടാവുക, അപ്പോൾ സ്വലാത്ത,
അതേസമയം വാവിൻ്റെ മുകളിലാണെങ്കിൽ, വ എന്ന അക്ഷരത്തിന് മുകളിലാണ് എങ്കിൽ അപ്പോഴാണ് സ്വലവാത്ത എന്ന് പറയുക. അതോടൊപ്പം തഇൻ്റെ എഴുത്തിലും പ്രത്യേകതയുണ്ടാവും, ത പരന്നിട്ടുള്ള താവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം, ഒരിക്കലും ഇവിടെ സ്വലവാത്ത എന്ന് വായിക്കരുത്. വ അഖീമു സ്വലാത്ത വ ആതു സകാ, നിർത്തുകയാണെങ്കിൽ വ ആതു സകാ വ ആതു സകാ ഹ ഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെയും രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. സുമ്മ തവല്ലൈതും, സുമ്മ ഈ പദം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറും. സുമ്മ അല്ല, സുമ്മ സുമ്മ മീമിന് ഷദ്ദ് മണിക്കണം. തവല്ലൈതും തവല്ലൈതും ഇല്ല ഖലീല, തവല്ലൈതുമില്ല എന്ന് വായിക്കരുത്, തവല്ലൈതുമി അല്ല, തവല്ലൈതും ഇ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. തവല്ലൈതും ഇല്ല ഖലീലമി, തൻവീനു ശേഷം മീമ്, തൻവീനിനെ മീമിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന ഖലീലം മിൻകും, ഇനി മിങ്കും ഇവിടെയും മണിക്കണം, ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിങ്കും മിങ്കും വ, സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. പല ക്ലാസ്സുകളിൽ അത് സൂചിപ്പിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മിങ്കും വ അൻതും വ അൻതും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാവും ബിഗുന്ന സാക്കിനുന് ശേഷം ത, ഇഖ്ഫാന്റെ അക്ഷരമാണ് വ അൻതും. ശേഷം നോക്കൂ, മുഅരിദൂൻ വ അൻതുമു, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാം മുതമാഥിലൈൻ, മീമിനടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം മുതമാഥിലൈനാണ്, അത് ഒരേ അക്ഷരമാണ്, അതാണ് ഇദ്ഗാം മുതമാഥിലൈൻ. വ അൻതും മുഅരിദൂൻ വ അൻതും മുഅഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. മുഅരിദൂൻ ദാദിൻ്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഗൈറിൽ മഗ്ദൂബി വലദ്ദാ ഇതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. വ അൻതും മുഅരിദൂൻ, ഇങ്ങനെ ഒന്നുകൂടെ അതാണ്.

0: സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം

0: ലോകപ്രശസ്ത ഖാരികളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ പാരായണം നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇതോടെ ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും

0: ഉള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നിരവധി ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുറാന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുറാന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
2: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
1: പീസ് റേഡിയോ.
2: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കു. ഇമെയിൽ media@peaceradio.com.
1: Peace Radio. Tune to reality.
2: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
3: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق اذا رمت شيئا.
2: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി.
5: വചനം 190. വഖാതിലു, യുദ്ധം ചെയ്യുവിൻ. ഫീ സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ. അല്ലദീന, യാതൊരുവരോട്. യുഖാതിലൂനകും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു. വലാ തഅതദു, അതിക്രമം ചെയ്യുകയുമരുത്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല. അൽ മുഅ്തദീൻ, അതിക്രമം ചെയ്യുന്നവരെ.

നിങ്ങളുടെ യുദ്ധത്തിന് വരുന്നവരോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ, നിങ്ങൾ അതിക്രമിക്കുകയുമരുത്. നിശ്ചയമായും അള്ളാഹു അതിക്രമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നതല്ല. വചനം

0: 41. വഖ്തുലൂഹും, അവരെ കൊല്ലുകയും ചെയ്യുവിൻ. ഹൈതു, ഇടത്തുവെച്ച്. തഖിഫ്തുമൂഹും, അവരെ കണ്ടുമുട്ടിയ. വഅഖ്രിജൂഹും, അവരെ പുറത്താക്കുകയും ചെയ്യുവിൻ. മിൻ ഹൈതു, ഇടത്തിൽ വെച്ച്. അഖ്റജൂക്കും, അവർ നിങ്ങളെ പുറത്താക്കിയ. വൽ ഫിത്നത്തു, കുഴപ്പം. അഷദ്ദു, അധികം കഠിനമായതാണ്. മിനൽ ഖത്ലി, കൊലയേക്കാൾ. വലാ തുഖാതിലൂഹും, നിങ്ങളവരോട് യുദ്ധം ചെയ്യരുത്. ഇൻദൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിങ്കൽ വെച്ച്. ഹത്താ യുഖാതിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതുവരെ. ഫീഹി, അതിൽ. ഫഇൻ ഖാതലൂക്കും, ഇനി അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ. ഫഖ്തുലൂഹും, നിങ്ങളവരെ കൊല്ലുവിൻ. കദാലിക, അപ്രകാരമാണ്. ജസാഉ, പ്രതിഫലം പകരം കൊടുക്കൽ. അൽ കാഫിരീൻ, അവിശ്വാസികളുടെ.
1: വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും വൽ ഫിത്നതു അഷദ്ദു മിനൽ ഖത്ൽ ولا تقاتلوهم عند المسجد الحرام

കണ്ടുമുട്ടിയയിടത്തു വെച്ച് നിങ്ങൾ അവരെ കൊലപ്പെടുത്തിക്കൊള്ളുവിൻ. അവർ നിങ്ങളെ പുറത്താക്കിയിടത്തുനിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുവിൻ. ഫിത്ന അഥവാ കുഴപ്പം കൊലയേക്കാൾ കഠിനമായിട്ടുള്ളതാകുന്നു. മസ്ജിദുൽ ഹറാമിൽ വെച്ച് അവർ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നതുവരെ നിങ്ങൾ അവിടെ വെച്ച് അവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യരുത്. ഇനി അവർ അവിടെ വെച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുക. അപ്രകാരമാണ് അവിശ്വാസികളുടെ പ്രതിഫലം. വചനം 192. ഫഇനിൻതഹൌ, എന്നാൽ അവർ വിരമിച്ചാൽ, അങ്ങനെ ഇനി അവർ വിരമിച്ചാൽ, ഫഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അല്ലാഹു ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, കരുണാനിധിയാണ്. എന്നാൽ അവർ പിന്മാറി വിരമിച്ചെങ്കിൽ നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വചനം 193. വഖാതിലൂഹും, അവരോട് യുദ്ധം ചെയ്യുക, ഹത്താ ലാ തകൂന, ഉണ്ടാകാതിരിക്കുവോളം, ഇല്ലാതിരിക്കുന്നതുവരെ, ഫിത്നത്തുൻ, കുഴപ്പം, വയകൂനദ്ദീനു, ദീൻ അഥവാ മതം ആകുകയും, ലില്ലാഹി, അല്ലാഹുവിന്, ഫഇനിൻതഹൗ, അങ്ങനെ അവർ വിരമിച്ചാൽ, ഫല ഉദ്വാന, അപ്പോൾ അതിക്രമമില്ല, ഇല്ല അലല്ലാലിമീൻ, അക്രമികളുടെ മേലല്ലാതെ.

0: ഫിത്ന അഥവാ കുഴപ്പം ഉണ്ടാകാതിരിക്കുകയും ദീൻ അഥവാ മതം അള്ളാഹുവിന് ആയിത്തീരുകയും ചെയ്യുന്നതുവരേക്കും നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുവീൻ. അങ്ങനെ അവർ വിരമിച്ചുവെങ്കിൽ അപ്പോൾ പിന്നെ അക്രമം ചെയ്യുന്നവർക്കെതിരെയല്ലാതെ അതിക്രമം ഇല്ല അഥവാ പാടില്ല.
1: 190, 191, 192, 193 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
0: മദീനയിൽ വെച്ച് യുദ്ധസംബന്ധമായി ആദ്യഘട്ടങ്ങളിൽ അവതരിച്ച ഖുർആൻ വചനങ്ങളിൽപ്പെട്ടവയാണ് ഈ വചനങ്ങൾ. ഇസ്ലാമിന്റെ ശത്രുക്കളുമായുള്ള ധർമ്മയുദ്ധങ്ങളിൽ അനുവർത്തിക്കേണ്ടുന്ന പല അടിസ്ഥാന തത്വങ്ങളും ഈ വചനങ്ങൾ മുഖേന സത്യവിശ്വാസികൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവയിലെ ഉള്ളടക്കം ഇങ്ങനെ സംഗ്രഹിക്കാവുന്നതാണ്. 1. നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിലായി നിങ്ങൾ യുദ്ധം നടത്തിക്കൊള്ളുവീൻ. നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവർ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം സത്യവിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ പരിപാടിയിടുകയും ഒരുക്കം കൂട്ടുകയും ചെയ്യുന്നവരാകുന്നു. ഇങ്ങോട്ട് വന്ന് യുദ്ധം തുടങ്ങിയ ശേഷമേ അങ്ങോട്ട് യുദ്ധം ചെയ്യാവൂ എന്ന് വെക്കുന്നത് വിഡ്ഢിത്തവും ആത്മഹത്യാപരവുമാണല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ട് എതിർക്കുവാൻ തയ്യാറെടുത്ത് തക്കം പാർത്തുകൊണ്ടിരിക്കുന്നവരോട് യുദ്ധം ചെയ്തു കൊള്ളുവാൻ അള്ളാഹു കൽപ്പിക്കുന്നു. യുദ്ധം ചെയ്യുന്നത് ശത്രുക്കളോട് പകവീട്ടുവാനോ പേരിനും പെരുമയ്ക്കും വേണ്ടിയോ ആയിരിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അഥവാ അള്ളാഹുവിന്റെ ദീനിന്റെ സുരക്ഷിതത്വത്തിനും അവന്റെ വാക്യം ഉന്നതിപ്പെടുത്തുന്നതിനും വേണ്ടിയായിരിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. 2. അതിക്രമം ചെയ്യരുത്. നിശ്ചയമായും അതിക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങോട്ട് യുദ്ധം ചെയ്യണമെന്നുദ്ദേശമില്ലാത്ത സമാധാനപ്രിയരായ സഖ്യ ഉടമ്പടികൾ കാരണം അടങ്ങിയിരിക്കുന്ന കൂട്ടരുടെ നേരെ യുദ്ധത്തിനൊരുങ്ങുക, യുദ്ധശാലികളല്ലാത്ത വൃദ്ധന്മാർ, കുട്ടികൾ, സ്ത്രീകൾ മുതലായവരെ വധിക്കുക, യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടവരുടെ അംഗങ്ങൾ ഛേദിക്കുക പോലെയുള്ള കടുംകൈകൾ ചെയ്യുക എന്നിത്യാദി കാര്യങ്ങൾ സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ലാത്തതും അതെല്ലാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുമാണെന്ന് സാരം. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം നിരോധിച്ചുകൊണ്ടുള്ള പല ഹദീസുകളും കാണാവുന്നതുമാണ്. 3. അവരെ കണ്ടുമുട്ടിയിടത്തു വെച്ച് കൊലപ്പെടുത്തണം. മേൽ ചൂണ്ടിക്കാട്ടിയ പ്രകാരം അങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുവാൻ അർഹരായ ശത്രുക്കളെ കിട്ടുന്ന തക്കം ഉപയോഗപ്പെടുത്തി വധിക്കുക തന്നെ വേണം. അവരെ ബാക്കി വെക്കുന്നത് സത്യവിശ്വാസികൾക്കും ഇസ്ലാമിനും ആപത്തായിരിക്കുമെന്നാണ് ഇതിലടങ്ങിയ തത്വം. 4. അവർ നിങ്ങളെ പുറത്താക്കിയിടത്തുനിന്ന് നിങ്ങൾ അവരെയും പുറത്താക്കിക്കൊള്ളുക. മക്കാ മുശരിക്കുകൾ, അവരാണല്ലോ മുഖ്യ ശത്രു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യവിശ്വാസികളുടെയും നേരെ അഴിച്ചുവിട്ട മൃഗീയമായ അക്രമമർദ്ദനങ്ങളാൽ നിൽക്കപ്പൊറുതിയില്ലാതെ നാടും വീടും വിട്ടോടിപ്പോന്നിരിക്കുകയാണല്ലോ അവർ. അതുപോലെ അവരെയും അവിടെ നിന്ന് പുറത്താക്കണമെന്ന് സാരം. മക്കാ വിജയത്തോടെ ഇത് പ്രയോഗത്തിൽ വരികയും ചെയ്തു. മക്കയിലെ മുശരിക്കുകൾ മിക്കവാറും ഇസ്ലാമിനെ അംഗീകരിക്കുകയും ചിർക്കിൽ തന്നെ ഉറച്ചുനിന്നവർ പുറത്താക്കപ്പെടുകയും മേലിൽ മുശരിക്കുകൾക്ക് അവിടെ പ്രവേശനം നിരോധിക്കപ്പെടുകയും ചെയ്തു. ഈ നിരോധം അന്ന് തൊട്ട് ഇന്നോളം നിലവിലുണ്ട് താനും. 5. ഫിത്ന അഥവാ കുഴപ്പം കൊലയേക്കാൾ കഠിനമായതാണ്. മനുഷ്യൻ കൊല്ലപ്പെടുന്ന കാര്യം ഒരു കഠിന കൃത്യം തന്നെ. എന്നാൽ ഫിത്നയുടെ കാര്യം അതിലും ഭയങ്കരമാണ്. അതുകൊണ്ട് കൂടുതൽ ആപൽക്കരമായ അക്കാര്യം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാനും അവരെ കൊലപ്പെടുത്തുവാനും കൽപ്പിക്കുന്നത് എന്ന് താൽപ്പര്യം. ഫിത്ന അഥവാ അൽ ഫിത്നത്തു എന്ന വാക്ക് പല അർത്ഥങ്ങളും വരുന്ന ഒരു പദമത്രേ. സ്വർണം മുതലായ ലോഹങ്ങൾ തീയിൽ കാട്ടി ഉരുക്കുക, വഴിപിഴപ്പിക്കുക, ഭ്രാന്ത്, ആപത്ത്, പരീക്ഷണം, സ്വാഭിപ്രായത്തിൽ സംതൃപ്തി അടയുക, സമ്പത്തും സന്തതികളും, ആദർശത്തിലെ ഭിന്നിപ്പ്, പാപം, അവിശ്വാസം, അപമാനം, ശിക്ഷ, മർദ്ദനം എന്നീ അർത്ഥങ്ങളെല്ലാം സന്ദർഭമനുസരിച്ച് ആ പദത്തിന് വരും. ഈ അർത്ഥങ്ങളിൽ മിക്കതും ഉൾക്കൊള്ളുന്ന ഒരർത്ഥത്തിലാണ് അതിവിടെ നിലകൊള്ളുന്നത് എന്ന് പറയാം. താഴെ 217 വചനത്തിൽ നിന്ന് ഏറെക്കുറെ ഈ വസ്തുത മനസ്സിലാക്കാവുന്നതുമാണ്. ഈ വാക്കുകൊണ്ട് ഇവിടെയുള്ള വിവക്ഷയെപ്പറ്റി ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വിവരണം പലതരത്തിലാണുള്ളത്. എല്ലാം ഫിത്നയുടെ ഓരോ വശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണതിന് കാരണമെന്ന് അവ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. മുശരിക്കുകളുടെ അവിശ്വാസവും അതിനെ തുടർന്ന് സത്യവിശ്വാസത്തിനും സത്യവിശ്വാസികൾക്കും എതിരെ അവർ അഴിച്ചുവിടുന്ന അക്രമമർദ്ദനങ്ങളും നോക്കുമ്പോൾ യുദ്ധം നിമിത്തം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അവയേക്കാൾ ലഘുവാണെന്നാണ് മൊത്തത്തിൽ അവയുടെ രത്നച്ചുരുക്കം. സ്വഹാബികളുടെ കാലത്ത് നടന്ന അഭ്യന്തര യുദ്ധങ്ങളിൽ പങ്കെടുക്കാതിരുന്ന ഇബിനു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അതിനെപ്പറ്റി ചിലർ ചോദിക്കുകയും അദ്ദേഹം അവരോട് മറുപടി പറയുകയും ചെയ്തതായി ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ 193 വചനത്തിലെ ഫിത്ന ഉണ്ടാകാതിരിക്കുന്നത് വരെ യുദ്ധം ചെയ്യുവീൻ, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലേ എന്ന് ചോദ്യകർത്താവ് ചോദിച്ചതിന് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു കാണാം. ഫിത്ന ഇല്ലാതാകുകയും മതം അള്ളാഹുവിനായിരിക്കുകയും ചെയ്യുന്നതുവരെ ഞങ്ങൾ യുദ്ധം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഫിത്ന ഉണ്ടാകുകയും മതം അള്ളാഹുവിനല്ലാതിരിക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റൊരു വാചകത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് ഇസ്ലാം അഥവാ മുസ്ലിങ്ങൾ അല്പമായിരുന്നു. അതിനാൽ മനുഷ്യൻ തൻ്റെ മതകാര്യത്തിൽ ഫിത്നക്ക് അഥവാ പരീക്ഷണത്തിന് വിധേയനാകുമായിരുന്നു. ഒന്നുകിൽ അവൻ കൊല്ലപ്പെടും അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടും. അങ്ങനെ ഇസ്ലാം അഥവാ മുസ്ലിങ്ങൾ വർദ്ധിച്ചു. അപ്പോൾ ഫിത്ന ഇല്ലാതായി. 6. മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് അവർ അഥവാ ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നതുവരെ അവിടെ വെച്ച് നിങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്യരുത്. മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം മക്ക ഹറമാകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ മന്ദിരം കെട്ടി ഉയർത്തുകയും ആ രാജ്യം ഒരു നിർഭയമായ രാജ്യമാക്കി തീർക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത വിവരം മുമ്പ് പറഞ്ഞുവല്ലോ. അന്ന് തൊട്ട് മക്ക ഹറമിൽ യുദ്ധമോ കയ്യേറ്റങ്ങളോ ഒന്നും പാടില്ലെന്ന് എല്ലാ കാലത്തുമുള്ള അറബികൾ പൊതുവെ സ്വീകരിച്ചും പാലിച്ചും വന്നിട്ടുള്ളതാണ്. ജാഹിലിയ കാലത്തുപോലും അതിൽ മാറ്റമുണ്ടായിട്ടില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തത്വം സ്വീകരിക്കുവാൻ കൂടുതൽ ബാധ്യസ്ഥരാണല്ലോ. അതിനാൽ യുദ്ധത്തിന് വട്ടം കൂട്ടുന്ന ശത്രുക്കളെ എവിടെ വെച്ചു കണ്ടുകിട്ടിയാലും കൊലപ്പെടുത്തണമെന്ന് പറഞ്ഞതിൽ നിന്ന് മക്ക ഹറം സ്വാഭാവേന ഒഴിവാകുന്നു. പക്ഷേ അതു കാരണത്താൽ ശത്രുക്കൾ കഅബയുടെ പരിസരത്ത് വെച്ചു തന്നെ യുദ്ധത്തിനൊരുങ്ങിയാലും മുസ്ലിങ്ങൾ അവരോട് നേരിടാതെ കയ്യും കെട്ടി നിൽക്കണമെന്നുണ്ടോ? ഇല്ല, അതു വേണ്ടതില്ല. അവിടെ വെച്ച് മുസ്ലിങ്ങൾ അങ്ങോട്ട് യുദ്ധം ആരംഭിക്കുവാൻ പാടില്ല. നേരെ മറിച്ച് ശത്രുക്കൾ അവിടെ വെച്ച് ഇങ്ങോട്ട് യുദ്ധം തുടങ്ങുന്ന പക്ഷം പിന്നെ പിന്മാറേണ്ടതില്ല. അവിടെ വെച്ചു തന്നെ അങ്ങോട്ടും നടപടി എടുത്തുകൊള്ളണം എന്നൊക്കെ അള്ളാഹു സത്യവിശ്വാസികളെ അറിയിക്കുകയാണ്. 7. എന്നാൽ അവർ അഥവാ ശത്രുക്കൾ വിരമിച്ചുവെങ്കിൽ അള്ളാഹു വളരെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. അതെ, ശത്രുക്കൾ അവരുടെ നിലപാട് മാറ്റി സത്യവിശ്വാസം സ്വീകരിക്കുകയും യുദ്ധങ്ങളും എതിർപ്പുകളും ഉപേക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് മാപ്പ് നൽകുന്നതാണ്. മുമ്പു ചെയ്ത അക്രമങ്ങളുടെ പേരിൽ അവരോട് നടപടിയെടുക്കുകയില്ല. 8. ഫിത്ന ഉണ്ടാകാതിരിക്കുകയും ദീൻ അള്ളാഹുവിനായിത്തീരുകയും ചെയ്യുന്നതുവരെ അവരുമായി യുദ്ധം നടത്തിക്കൊള്ളുക. അഥവാ യുദ്ധ നടപടികൾ മൂലം സാധിക്കേണ്ടുന്ന രണ്ടു കാര്യങ്ങളാണ് ഫിത്ന ഇല്ലാതാവലും മതം അള്ളാഹുവിനായിരിക്കലും. എന്നുവെച്ചാൽ മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള കുഴപ്പങ്ങൾ അവസാനിക്കുകയും അള്ളാഹുവിൻ്റെ മതമാകുന്ന ഇസ്ലാമിനെതിരെ ആക്രമണങ്ങളും കൈകടത്തലുകളും ഇല്ലാതായിത്തീരുകയും അതിന് ലോകത്ത് അഭിമാനപൂർവം സ്വൈരവിഹാരം കൊള്ളുമാറാകുകയും ചെയ്യുന്ന സന്ദർഭം എപ്പോൾ ഉണ്ടാകുന്നുവോ അതുവരെ യുദ്ധത്തിൻ്റെ ആവശ്യകത നിലവിലുണ്ടായിരിക്കും എന്ന് താൽപ്പര്യം. അല്ലാതെ ലോകത്ത് എവിടെയും ശിർക്കും കുഫറും അവശേഷിക്കാതെ എല്ലാ മനുഷ്യരും മുസ്ലിങ്ങളായിത്തീരുന്നതുവരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിധിയില്ലതാനും. മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം നടത്തുകയോ നിങ്ങളെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുകയോ ചെയ്യാത്തവർക്ക് നന്മ ചെയ്യുകയും അവരോട് നീതിമുറ പാലിക്കുകയും ചെയ്യുന്നതിന് വിരോധമില്ലെന്നും മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം നടത്തുകയും നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ ബഹിഷ്കരിക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്നവരോട് നിങ്ങൾ മൈത്രി കാണിക്കുന്നത് മാത്രമേ വിരോധമുള്ളൂവെന്നും അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സൂറത്ത് മുംതഹിന 8:9 വചനങ്ങൾ നോക്കുക. 9. അവർ വിരമിച്ചാൽ പിന്നെ അക്രമകാരികൾക്കെതിരായിട്ടല്ലാതെ അതിക്രമം പാടില്ല. അതായത് ശത്രുക്കൾ അവരുടെ അക്രമമർദ്ദനങ്ങളും കയ്യേറ്റങ്ങളും നിറുത്തൽ ചെയ്താൽ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ യുദ്ധമോ ആക്രമണമോ ഒന്നും ഉണ്ടായിക്കൂടാ. ഉണ്ടാകുന്ന പക്ഷം അത് അക്രമവും അനീതിയുമായിരിക്കും. അവർ മുമ്പ് അക്രമികളായിരുന്നുവെന്ന് വെച്ച് ഇപ്പോൾ അവരുടെ നേരെ അത്തരം നടപടികളൊന്നും എടുക്കുവാൻ പാടില്ല എന്നു സാരം. അക്രമികൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്ന അതിക്രമങ്ങൾക്കു പകരം അതേമാതിരി അങ്ങോട്ടും നടപടികൾ സ്വീകരിക്കുന്നതിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ അതിക്രമം അഥവാ ഉദ്വാൻ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് അടുത്ത വചനത്തിൽ നിന്നു മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഇത് അതിക്രമമല്ലെങ്കിലും ബാഹ്യത്തിൽ അതിക്രമ തുല്യമാണല്ലോ.
2: മാഷാഅല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് സുബഹ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാർ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് നമുക്ക് ഹറമൈൻ ലൈവിൽ ലഭിക്കുന്നത്. ഇപ്പോൾ ഫജ്ർ നമസ്കാരത്തിന് മക്ക ഹറമിൽ നിന്നും നേതൃത്വം നൽകിയ ഷെയ്ഖ് അബ്ദുള്ള അവ്വാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്ത് തോബയുടെ 16 മുതൽ 33 വരെയുള്ള വചനങ്ങൾ.

മദീന ഹറമിൽ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷെയ്ഖ് സലാഹ് അൽ ബുദൈറിന്റെ സൂറത്തു അൽ മുഅ്മിനൂൻ, സൂറ അൽ മാഊൻ, സൂറ അൽ കൗസർ എന്നീ അധ്യായങ്ങളുടെ പാരായണം കേൾക്കാം.

0: മാഷാ പീസ് ഖുർആൻ റേഡിയോ ഹർമൈൻ ലൈവ് സമാപിക്കുകയാണ്. മക്ക മദീന ഹർമകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ പാരായണം കേൾക്കാനുള്ള അവസരങ്ങളാണ് ഹർമൈൻ ലൈവിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി മക്ക ഹറമിൽ നിന്നും ഷെയ്ഖ് അബ്ദുള്ള അവ്വാദ് അൽ ജുഹനിയുടെയും മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് സലാഹുൽ ബുദൈറിൻ്റെയും പാരായണങ്ങളാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ആൽ ഇംറാൻ 198 മുതൽ 200 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ആൽ ഇംറാൻ 198 മുതൽ 200 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സ്വാഫാത്ത് 56 മുതൽ 59 കൂടിയ വചനങ്ങൾ, അതിന്റെ ആദ്യ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم قال تالله إن كدت لتردين. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 56-ാമത്തെ വചനമാണ് ഓതിക്കൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശിയായ ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ സംസാരം, തൻ്റെ കൂട്ടുകാരോടൊപ്പമുള്ള സംസാരം എടുത്തു പറയുകയാണ്. തൻ്റെ കൂടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന, അവിശ്വാസിയായി ജീവിച്ച് അങ്ങനെ മരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു കൂട്ടുകാരനെക്കുറിച്ചാണ് സ്വർഗത്തിലെ തൻ്റെ കൂട്ടുകാരോട് ഈ വിശ്വാസി സംസാരിക്കുന്നത്. ആല, അദ്ദേഹം പറഞ്ഞു, തല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇൻകിത്ത, തീർച്ചയായും നീ ആകുമായിരുന്നു, ലതുർദീൻ, എന്നെ നാശത്തിൽ അകപ്പെടുത്തുക. അല്ലാഹുവാണ് സത്യം, നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ നാശത്തിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിച്ചു എന്നർത്ഥം. ഐ ഇൻകിത്ത ഫിദ്ദുനിയ ലതുഹ്ലികുനി ബിസ്വദ്ദിക, തീർച്ചയായും നിന്റെ തടയലിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സത്യമാർഗത്തിൽ നിന്ന്, നിന്റെ തടയലിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു, നീ എന്നെ ആ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു. അനിൽ ഈമാനി ബിൽ ബഅസി വൽ ഇഖാബി വസ്സവാബി, നീ എന്നെ തടയാൻ ശ്രമിച്ചത് സത്യവിശ്വാസത്തിൽ നിന്നും, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ നിന്നും, അതേപോലെ തന്നെ രക്ഷാശിക്ഷകളിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നീ എന്നെ തടയാൻ ശ്രമിച്ചു. അങ്ങനെ നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു. അല്ലാമ ഉസൈമി റഹ്മത്ത് പറയുന്നു, അന്ന ഹാദൽ ഖരീനുസ്സയ്യി, ഈ ദുഷിച്ച കൂട്ടുകാരൻ, കാന യുഹാവിലു ബികുല്ലി ജുഹ്ദിഹി, ആ മനുഷ്യൻ ആവുന്നത്ര പരിശ്രമിച്ചിരുന്നു, അൻ യുഹ്ലിക സ്വാഹിബഹു, തൻ്റെ കൂട്ടുകാരനെ നാശത്തിലകപ്പെടുത്താൻ. ഈ വചനം നമുക്ക് നൽകുന്ന വലിയൊരു പാഠം, യഥാർത്ഥത്തിൽ നാശം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശമല്ല യഥാർത്ഥമായ നാശം. ഇവിടുത്തെ സാമ്പത്തികമായ പരാധീനതയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതികമായ പ്രയാസങ്ങളോ അല്ല യഥാർത്ഥത്തിലെ നാശം. മറിച്ച് യഥാർത്ഥമായ നാശം എന്ന് പറഞ്ഞാൽ മതത്തിലുണ്ടാകുന്ന നാശമാണ്, അഥവാ ശരിയായ ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയോ ശരിയായ ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കാതിരിക്കുകയോ ചെയ്യുക എന്നതാണ് യഥാർത്ഥമായ നാശം. ലിഅന്നഹു വസഫ ദാലിക ബിർറദ ബിർറദി, അതാണ് ആ മനുഷ്യൻ, ആ വിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞത്, നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു. ഇൻ കിത്തല തുർദീൻ വഹാദാ ഹുവൽ ഹഖു ഫഇന്നൽ ഹലാകൽ ഹഖീഖി ഹുവ ഹലാകുൽ ദീൻ. യഥാർത്ഥമായ നാശമെന്ന് പറഞ്ഞാൽ ദീനിലുള്ള നാശമാകുന്നു. അമ്മദ് ദുനിയ ഇന്നമാ ഖുലിഖത്ത് ലിൽ ഫനാ, എന്നാൽ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് നശ്വരമാണ്. വമാ ഖുലിഖൽ ഇൻസാനു ലിൽ ബഖാ, മനുഷ്യന്റെ ഈ ദുനിയാവിലെ ജീവിതം അതും നശ്വരമാണ്, കുറഞ്ഞ കാലത്തേക്കുള്ളതാകുന്നു. ഫിദ് ദുനിയ, ഈ ദുനിയാവിൽ മനുഷ്യൻ അവൻ ശാശ്വതവാസിയല്ല, എന്നാൽ എന്നുമെന്നും ജീവിക്കേണ്ടുന്ന അനന്തമായ പരലോക ജീവിതം, അവിടെ നാശത്തിൽ അകപ്പെടുക എന്നത് ദീനിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടാണ് നീ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു എന്ന് പറയാൻ കാരണം. സൂറത്തു സുമറിൽ അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും, തീർച്ചയായും നഷ്ടക്കാർ തങ്ങളെ നഷ്ടപ്പെട്ടവരാകുന്നു. വഅഹ്ലീഹിം, തന്റെ കുടുംബത്തെയും തങ്ങളുടെ കുടുംബങ്ങളെയും നഷ്ടപ്പെട്ടവരാകുന്നു. യൗമൽ ഖിയാമ, ഖിയാ

പലപ്പോഴും കുടുംബക്കാർക്കു വേണ്ടി, കൂട്ടുകാർക്കു വേണ്ടി, സമൂഹത്തിനു വേണ്ടി ദീനിന്റെ അധ്യാപനങ്ങളെ മാറ്റിവെക്കുന്ന, അതിൽ മായം കലർത്തുന്ന അത്തരം അവസ്ഥകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ യഥാർത്ഥമായ നാശം എന്ന് പരിചയപ്പെടുത്തുന്നത് നാളെ പരലോകം അത് നഷ്ടപ്പെടുക എന്നതാകുന്നു. അതിന് കാരണമാകുന്ന എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുവോ തീർച്ചയായും വളരെ ഗൗരവപൂർവം നമ്മൾ കാണേണ്ട കാര്യമാകുന്നു അത്. അതാണ് ഈ വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം. ആ മനുഷ്യൻ, അവിശ്വാസിയായ തൻ്റെ കൂട്ടുകാരൻ, അവൻ എന്നെ നാശത്തിൽ അകപ്പെടുത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ തെറ്റായ വിശ്വാസം, അവൻ്റെ ആ അള്ളാഹുവിന് നിഷേധിക്കുന്ന സ്വഭാവം അതെങ്ങാനും ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ അത് എൻ്റെ നാശത്തിന് കാരണമാകുമായിരുന്നു എന്നാണ് ആ വ്യക്തി ഓർമ്മിക്കുന്നത്. ആ സൂറത്ത് സ്വാഫാത്തിലെ 57-ാമത്തെ വചനം, വലൗലാ നിഅമത്തു റബ്ബി ലകുന്തു മിനൽ മുഹ്ദരീൻ. വലൗലാ നിഅമത്തു റബ്ബി, എന്റെ റബ്ബിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ, ലകുന്തു, തീർച്ചയായും ഞാൻ ആകുമായിരുന്നു, മിനൽ മുഹ്ദരീൻ, ഹാജറാക്കപ്പെടുന്നവരിൽ, അഥവാ നരകത്തിൽ ഹാജറാക്കപ്പെടുന്നവരിൽ. അല്ലാമ ഷൗക്കാനി റഹ്മഹുല്ല എടുത്തു പറയുന്നു, ഐ ലൗലാ റഹ്മത്തു റബ്ബി ബി, എന്റെ റബ്ബ് എന്നോട് കാരുണ്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ, വ ഇൻ ആമിഹി അലയ്യ ബിൽ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം കൊണ്ട് എന്നെ അവൻ അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, വ ഹിദായതി ഇലൽ ഹഖ്, സത്യത്തിലേക്ക് എന്നെ അവൻ വഴി നയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, വ ഇസ്മതി അനിദ്ദലാൽ, വഴികേടിൽ നിന്ന് അവൻ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, ലകുന്തു മഅൽ മുഹ്ദരീന മഅക ഫിന്നാർ, ഞാനും നിന്റെ കൂടെ നരകത്തിൽ ഹാജറാക്കപ്പെടുമായിരുന്നു. ആ വ്യക്തിയുടെ സംസാരത്തിൽ നമുക്ക് വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട് സഹോദരന്മാരെ. ഈ ദുനിയാവിൽ ഏത് ആദർശവും സ്വീകരിക്കാൻ, ഏത് നിലപാടുകളും സ്വീകരിക്കാൻ തയ്യാറാകുന്ന ആളുകൾ, എന്നാൽ നാളെ പരലോകത്ത് ഖേദം പ്രകടിപ്പിക്കുമെന്നത് ഈ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമാകുന്നു. തെറ്റായ ആദർശങ്ങളുടെ പിന്നാലെ പോയതിൻ്റെ പേരിൽ നരകം നേടിയെടുത്ത, നരകത്തിൽ ആപതിച്ച തൻ്റെ കൂട്ടുകാരനെ ഓർത്തുകൊണ്ട് ഈ വിശ്വാസിയായ മനുഷ്യൻ പറയുന്നു, എന്റെ റബ്ബ് അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിന്റെ കൂടെ നരകത്തിന്റെ മധ്യത്തിൽ ഹാജറാക്കപ്പെടുമായിരുന്നു. അല്ലാമ ഉസൈമി റഹ്മത്ത് പറയുന്നു, ഇന്നൽ തഹദ്ദുസ ബി നിഅമത്തില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ചൊരു സംസാരം, ആ അനുഗ്രഹത്തെ എടുത്തു പറയൽ, മഷ്റൂഉൻ വമഅ്മൂറുൻ ബിഹി ബിഷർത്തിൻ അൻ യകൂന അൽമഖ്സൂദു ബിഹി അസ്സനാഉ അലല്ലാഹി തആല, അത് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ അത് മതപരമായ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാകുന്നു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അതുകൊണ്ടുദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ പുകഴ്ത്തലായിരിക്കണം. അതല്ലാതെ ലൽ ഇഫ്തിഖാറു അല ഇബാദില്ലാ, ഞാൻ വലിയ അനുഗ്രഹീതനാണെന്ന്, ഞാൻ വലിയ ഉത്തമനാണെന്ന ആ ഒരു ഭാവമാകാൻ പാടില്ല. അന്ന നജാത്തൽ ഇൻസാൻ മിൻ അദാബില്ലാഹി മിൻ അക്ബരി നിഅം, ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്രാപിക്കലാണ് ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ വിജയം. വലിഹാദ, അതുകൊണ്ടാണ് തുടർന്നുള്ള വചനത്തിൽ ആ കാര്യം അള്ളാഹു എടുത്തു പറയുന്നത്, വലൗലാ നിഅമത്തു റബ്ബി, എന്റെ റബ്ബിന്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ. അപ്പോ ഏറ്റവും വലിയ നിഅമത്ത് അവൻ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്നതാകുന്നു. വബിദ്ദീനി തകൂനു നജാത്തു മിനന്നാർ, ദീൻ കൊണ്ടാണ്, സത്യ ദീൻ കൊണ്ടാകുന്നു, യഥാർത്ഥ ദീൻ കൊണ്ടാകുന്നു നരകമോചനം സാധ്യമാവുക. വൽ ഫൗസു ബിദാരിൽ ഖറാർ, അതേപോലെ തന്നെ സ്ഥിരവാസത്തിന്റെ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുക.

0: ഫമിൻ അക്ബരിൻ നിഅം, ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു ബിലാ ഷക്ക്, ഒരു സംശയവും വേണ്ട, ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു. ബൽ ഹിയ അക്ബറുൻ നിഅം, മാത്രമല്ല അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു. അയ്യമുന്നല്ലാഹു അലൽ ഇൻസാനി ബിൻ നജാത്തി മിനന്നാരി വദുഖൂലിൽ ജന്ന, അല്ലാഹു ഒരു മനുഷ്യനെ സ്വർഗം നൽകി അനുഗ്രഹിക്കലും നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തുക എന്നതും അനുഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു. ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വലൗലാ ഫദ്ലുല്ലാഹി അലയ്യ, അല്ലാഹുവിൻ്റെ അനുഗ്രഹം എൻ്റെ മേലില്ലായിരുന്നെങ്കിൽ, ലകുന്തു മിസ്ലക്, ഞാനും നിന്നെപ്പോലെ ആകുമായിരുന്നു. ഫീ സവാഇൽ ജഹീമി, നരകത്തിൻ്റെ മധ്യത്തിൽ ഞാനും നിന്റെ പോലെ ആപതിക്കുമായിരുന്നു. ഹൈസു അൻത മുഹ്ദറുൻ മഅക് ഫിൽ അദാബ്, ഞാൻ നിന്റെ പോലെ നീ അകപ്പെട്ടതുപോലെ നരകത്തിൽ ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. വലാക്കിന്നഹു തഫദ്ദല അലയ്യ വറഹിമനി, പക്ഷേ അല്ലാഹു എന്നോട് അനുഗ്രഹം ചെയ്തു, അല്ലാഹു എന്നോട് കാരുണ്യം കാണിച്ചു. ഫഹദാനി, അവനെനിക്ക് മാർഗദർശനം നൽകി. ലിൽ ഈമാനി, സത്യവിശ്വാസത്തിലേക്ക്. വഅർശദനി ഇലാ തൗഹീദി, അല്ലാഹുവിൻ്റെ ഏകത്വത്തിലേക്ക്, കലർപ്പില്ലാത്ത തൗഹീദിലേക്ക് അല്ലാഹു എന്നെ വഴി നയിച്ചു. വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, സൂറത്തുൽ അഅ്റാഫിലെ 42-ാമത്തെ വചനവും അദ്ദേഹം എടുത്തുധരിക്കുന്നു. വമാ കുന്ന ലിനഹ്തദിയ, നമുക്ക് നേർമാർഗം പ്രാപിക്കാൻ കഴിയുമായിരുന്നില്ല. ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു നമുക്ക് സന്മാർഗം കാണിച്ചു തന്നിട്ടില്ലായിരുന്നെങ്കിൽ. സഹോദരന്മാരെ, സഹോദരികളെ, ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശം, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ് ശരിയായ ആദർശം സ്വീകരിക്കാൻ കഴിയുക എന്നത്. ആൾബലമോ അതേപോലെ തന്നെ ഭൗതിക നേട്ടങ്ങളോ ഭൗതികമായ മറ്റെന്തെങ്കിലും താൽപ്പര്യങ്ങളോ, ആ താൽപ്പര്യങ്ങൾക്ക് പിന്നാലെ നാം പോകുന്നുവെങ്കിൽ, അതേപോലെ തന്നെ ഭൂരിപക്ഷത്തെ നോക്കിക്കൊണ്ട് നാം സത്യം തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ, അത് പലപ്പോഴും അല്ലാഹുവിന് അനുഗ്രഹം ലഭിക്കാൻ തടസ്സമായി നിൽക്കുന്ന കാര്യമാണെന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, വലൗലാ ഫദ്ലു റബ്ബി ബിഹിദായതി ഇലൽ ഈമാൻ, അല്ലാഹു അവൻ്റെ അനുഗ്രഹം കൊണ്ട് സത്യവിശ്വാസത്തിലേക്ക് എന്നെ വഴി നയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, വസബ്ബത് വതസ്ബീതി അലൈഹ്, ആ സത്യമാർഗത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, ലകുന്തു മിനൽ മുഹ്ദരീന ഫിൽ അദാബി മഅക്, നിന്റെ കൂടെ ശിക്ഷയിൽ ഞാനും ഹാജരാക്കപ്പെടുമായിരുന്നു. സ്വർഗം ലഭിച്ച, സ്വർഗം നൽകി അനുഗ്രഹിക്കപ്പെട്ട ആ സത്യവിശ്വാസിയായ മനുഷ്യൻ താൻ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിന് വിധേയനായ കാര്യം, ആ കാര്യമാണ് എടുത്തു പറയുന്നത്. തൻ്റെ കൂട്ടുകാരുടെ കൂടെ ആ സന്തോഷമാണ് ആ മനുഷ്യൻ പങ്കിടുന്നത്. വലൗലാ നിഅ്മത്തു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ, ലകുന്തു മിനൽ മുഹ്ദരീൻ, ഞാൻ തീർച്ചയായും നരകത്തിൽ ഹാജരാക്കപ്പെടുമായിരുന്നു. 58-ാമത്തെ വചനം, അഫമാ നഹ്നു ബിമയ്യിതീൻ, അഫമാ നഹ്നു, ഇനി നമ്മൾ അല്ലല്ലോ, ബിമയ്യിതീൻ, മരണപ്പെട്ടു പോകുന്നവർ, ഇല്ലാ മൗതതനൽ ഊല വമാ നഹ്നു ബിമുഅദ്ദബീൻ, ഇല്ലാ മൗതതനൽ ഊല, നമ്മുടെ മരണമല്ലാതെ, അൽ ഊല ആദ്യത്തേത് അഥവാ ഒന്നാമത്തെ മരണമല്ലാതെ, വമാ നഹ്നു ബിമുഅദ്ദബീൻ, നമ്മൾ ശിക്ഷിക്കപ്പെടുന്നവരും അല്ലല്ലോ. ഹാദാ മിൻ കലാമിൽ മുഅ്മിൻ, ഇതൊരു വിശ്വാസിയായ സ്വർഗാവകാശിയുടെ സംസാരമാകുന്നു. മുഖ്ബിതൻ നഫ്സഹു, വളരെ ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടിയുള്ള സംസാരം. ബിമാ അഅ്താഹുല്ലാഹു മിനൽ ഖുൽദി ഫിൽ ജന്ന, തനിക്ക് സ്വർഗത്തിൽ ശാശ്വതവാസം നൽകിയതിൻ്റെ പേരിലുള്ള സന്തോഷം. ആദരവിന്റെ ഭവനം നൽകി അനുഗ്രഹിച്ചതിന്റെ സന്തോഷം. ലാ മൗത ഫീഹ വലാ അദാബ്. ആ പരലോക ഭവനം എന്നത് സ്വർഗ ജീവിതം എന്നത് അവിടെ മരണമില്ല, ശിക്ഷയില്ല. ആ സന്തോഷമാണ് ആ വ്യക്തി, വിശ്വാസിയായ വ്യക്തി പ്രകടിപ്പിക്കുന്നത്. അതാണ് 58-59 വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഫമാ നഹ്നു ബിമയ്യിതീൻ, ഇനി നമ്മൾ മരിക്കുകയില്ലല്ലോ. ഇല്ലാ മൗതതനൽ ഊല വമാ നഹ്നു ബിമുഅസ്സബീൻ, നമ്മുടെ ആദ്യത്തെ മരണമല്ലാതെ നമ്മൾ ശിക്ഷിക്കപ്പെടുന്നതും അല്ലല്ലോ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകി അനുഗ്രഹിച്ചാൽ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമായ സ്വർഗത്തിൽ ഇടം ലഭിച്ചാൽ, അതിനേക്കാൾ സന്തോഷത്തിന് വക നൽകുന്ന മറ്റൊരു കാര്യവും ഇല്ല എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സോഫാത്തിലെ 56 മുതൽ 59 കൂടിയ വചനങ്ങളിലെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം കേട്ടത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഘണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 514 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്നത്തെ മനഃപ്പാഠത്തിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് സാദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം.
2: وهو الذي كف أيديهم عنكم وأيديكم عنهم ببطن مكة من بعد

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 514 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്നത്തെ മനഃപ്പാഠത്തിലൂടെ നാം പഠിച്ചത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന അത്തഹസീനിൽ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനമാണ് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത്.

وإذ أخذنا وإذ أخذنا ذال إن أكسرت إن أُشارنا وإذ إنه وإذ إنه ألا وإذ ذا ذي ذو أذ وإذ وإذ أخذنا همزة കൃത്യമായിട്ട് ശബ്ദത്തിൽ കേൾക്കണം. വഇദ് അഖദ്ന വഇദ് അഖദ്ന വഇദ് അഖദ്ന അല്ല വഇദ് അഖദ്ന ഖ. അതുപോലെ അഖദ് ദാൽ. ഇവിടെ എല്ലാം ഉച്ചാരണങ്ങൾ കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ആയിരിക്കണം. മീസാഖ മീസാഖ അല്ല മീസാഖ മീസ ഥ ഫ ഫി സു എസ്. നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം. അതാണ് ഷ. അതിന് ശേഷം തൊട്ട് ബാക്കിലാണ് ഇത്. മീ ഷ ഖ ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മഖ്റജ്. മീ ഷ ഖ ബനീ ഇസ്രായീൽ. ഈ മദ്ദ് ഈ നീട്ടൽ മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ എന്നതിലെ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിൽ. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അവർ തോതിൽ നീട്ടാവുന്നതാണ്. അതേസമയം ഇസ്രായീല ഈ ദൈർഘ്യം ഈ നീട്ടൽ മദ് മുത്തസിൽ എന്നാണ് പറയാൻ. നിർബന്ധമായിട്ടും നീട്ടണം. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ ഇസ്രോ അവിടെ അലിഫ് ദെൻ ഈല ഹംസ. അപ്പോൾ അലിഫും ഹംസയും ഒരേ പദത്തിലാണ്. അതാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ ഇസ്രായീല. ലാ തഅബുദൂന ലാ തഅയ്ന തൊണ്ടയുടെ മധ്യഭാഗം. ലാ തഅബുദൂന ഇല്ലല്ലാഹ് ലാ തഅബുദൂന ഇല്ലല്ലാഹ് അവിടെ നിർത്തുകയാണെങ്കിൽ ഇല്ലല്ലാഹ് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് അവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടി നിർത്താവുന്ന മദ്ദ്. വബിൽ വാലിദൈനി ഇഹ്സാന. വളരെയധികം ശ്രദ്ധിക്കണം. ഇഹ് ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, അതേസമയം ഹ തൊണ്ടയുടെ മധ്യഭാഗം. ഇഹ്സാന ഇഹ്സാനൗ വ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഹ്സാനൗ വദിൽ ഇങ്ങനെ. ഇതാണ് ഇദ്ഗാം ബിഗുന്ന. വദിൽ ഖുർബ വസിൽ എന്നല്ല വദിൽ. വദിൽ ഖുർബ ഖുർ റാഇനെ ഉച്ചരിക്കുമ്പോൾ കനപ്പിച്ച് ഉച്ചരിക്കണം. അതേസമയം ഖുർബ എന്നല്ല ഖുർബ ഖുർബ. വലിയ ഥേമ വലിയ താമ എന്നല്ല, കനപ്പിക്കരുത്, താഇനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം. വലിയ ഥേമ വൽ മസാക്കീനി വൽ മസാക്കിൻ. ഇവിടെയും സീനിനെയും വൽ മസാക്കീനി എന്നല്ല വൽ മസാക്കീനി. വഖൂലു വഖൂലു ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക് മഖ്റജ്. വളരെയധികം ശ്രദ്ധിക്കണം. വഖൂലു എന്നല്ല വഖൂലു ലിന്നാസി നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഹുസ്ന ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം. വഖൂലൂലിന്നാസി ഹുസ്ന അവിടെ നിർത്തുകയാണെങ്കിൽ ഹുസ്ന. അതല്ല എങ്കിൽ കൂട്ടി ഒതുമ്പോൾ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന ഹുസ്നൗ വഅഖീമു വഅഖീമുസ്സലാത വഖീമു അല്ല വഅഖീമു ഖാഫ് സ്വാദ്. വളരെയധികം ശ്രദ്ധിക്കണം. സ്വാദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, കനപ്പിച്ച് ഉച്ചരിക്കണം. വ അഖീമു സ വ അഖീമു സ്വലാത വ അഖീമു സ്വലാത വ ആതു സകാത വ ആതു സകാത. ഇവിടെ വ അഖീമു സ്വലാത, ഈ സ്വലാത എന്ന പദത്തിൽ ചില ആളുകളെങ്കിലും അറിയാതെ സ്വലവാത്ത എന്ന് വായിക്കാറുണ്ട്, അതുപോലെ സക്കവാത്ത ഇങ്ങനെയൊക്കെ വായിക്കാറുണ്ട്, പ്രത്യേകിച്ചും സ്വലവാത്ത എന്നുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത് സ്വലാത്ത ലാമിൻ്റെ തൊട്ടുമുകളിൽ ആണ് ചെറിയ അലിഫ് ഉണ്ടാവുക. അപ്പോൾ സ്വലാത്ത
അതേസമയം വാവിൻ്റെ മുകളിലാണെങ്കിൽ, വ എന്ന അക്ഷരത്തിന് മുകളിലാണ് എങ്കിൽ അപ്പോഴാണ് സ്വലവാത്ത എന്ന് പറയുക. അതോടൊപ്പം ത ഇൻ്റെ എഴുത്തിലും പ്രത്യേകതയുണ്ടാവും, ത പരന്നിട്ടുള്ള താവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഒരിക്കലും ഇവിടെ സ്വലവാത്ത എന്ന് വായിക്കരുത്. വ അഖീമു സ്വലാത്ത വ ആതു സകാ, നിർത്തുകയാണെങ്കിൽ വ ആതു സകാ വ ആതു സകാ ഹാന് സുക്കുൻ നൽകിക്കൊണ്ട് അവിടെയും രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. സുമ്മ തവല്ലൈതും, സുമ്മ ഈ പദം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരിക്കലും സീനാവരുത്, അത് അർത്ഥം മാറും. സുമ്മ അല്ല, സുമ്മ സുമ്മ മീമിന് ശബ്ദ് മണിക്കണം. തവല്ലൈതും, തവല്ലൈതും ഇല്ല ഖലീല, തവല്ലൈതുമില്ല എന്ന് വായിക്കരുത്. തവല്ലൈതുമി അല്ല, തവല്ലൈതും ഇ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. തവല്ലൈതും ഇല്ല ഖലീലമി, തൻവീനു ശേഷം മീമ്, തൻവീനിനെ മീമിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന ഖലീലം മിൻകും. ഇനി മിങ്കും ഇവിടെയും മണിക്കണം, ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിങ്കും, മിങ്കും വ, സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. പല ക്ലാസ്സുകളിൽ അത് സൂചിപ്പിക്കാറുണ്ട്, ശ്രദ്ധിക്കണം. മിങ്കും വ, വ അൻതും, വ അൻതും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാവും ബിഗുന്ന, സാക്കിന നൂനിന് ശേഷം ത, ഇഖ്ഫാന്റെ അക്ഷരമാണ്. വ അൻതും, ശേഷം നോക്കൂ, മുഅരിദൂൻ വ അൻതും, മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇദ്ഗാം മുതമാഥിലൈൻ, മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം മുതമാഥിലൈൻ ആണ്, അത് ഒരേ അക്ഷരമാണ്, അതാണ് ഇദ്ഗാം മുതമാഥിലൈൻ. വ അൻതും മുഅരിദൂൻ, വ അൻതും മുഅഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. മുഅരിദൂൻ, ദാദിൻ്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഗൈറിൽ മഗ്ദൂബി വലദ്ദാ, ഇതെല്ലാം ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. വ അൻതും മുഅരിദൂൻ, ഇങ്ങനെ ഒന്നുകൂടെ ഓതാം.

0: സൂറ ബഖറയിലെ 83-ാമത്തെ ആയത്ത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുട്ടിക്കാരികളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ ഫജ്റിൻ്റെ പാരായണം നിർവഹിക്കുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ, ജസാകല്ലാ ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഫജ്റിന്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
4: أعوذ بالله من الشيطان الرجيم.

0: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ. Tune to reality.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 57-ാമത്തെ വചനമാണ്. അതിന്റെ ആദ്യ ഭാഗമാണ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.

لعنهم الله في الدنيا والآخرة لعنهم الله في الدنيا والآخرة

0: مغفرة وأعد لهم عذابا مهينا.
1: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 57-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് ക്ലാസ് എടുത്തത്. ക്ലാസ് കൈകാര്യം ചെയ്തത് ഹാഫിൽ ജാഫർ സലഫി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി

0: നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പാരായണം ചെയ്യുന്നത് അബ്ദുറഹ്മാൻ അൽ ഔസി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.